പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 15-ന്റെ സമതലങ്ങളിലാണ്. 1536 മെയ് 15, ഇംഗ്ലണ്ട്. ഹെൻറി 8-ാമന്റെ 2-ാം ഭാര്യയും എലിസബത്ത് രാജ്ഞിയുടെ മാതാവുമായ ആൻ ബോളിനെ വധശിക്ഷയ്ക്ക് ദേ വിധിക്കുന്നു. 1943 മെയ് 15, കമ്മ്യൂണിസത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1919 രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന കൊമിൻറേൺ പിരിച്ചുവിട്ടിരിക്കുന്നു. 1959 മെയ് 15, ശാന്തസമുദ്ര പ്രദേശത്ത് ബ്രിട്ടന്റെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടക്കുന്നു. 1988 മെയ് 15, അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സ്വന്തം സേനയെ പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: നമ്മൾ എല്ലാവരും ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒന്ന്, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ഭൗതിക ലോകം അഥവാ ലാൻഡ്സ്കേപ്പ്, മലകളും പുഴകളും കടലുകളും നഗരങ്ങളും നിറഞ്ഞ പരിമിതമായ അതിരുകളുള്ള ലോകമാണത്. എന്നാൽ രണ്ടാമത്തെ ലോകം നമ്മുടെ ഉള്ളിലാണ്, അതാണ് മനസ്സിന്റെ ലോകം അഥവാ മൈൻഡ്സ്കേപ്പ്. ഭൗതിക ലോകത്തിന് അതിരുകളുണ്ട്, ഭൂപടങ്ങളുണ്ട്, എന്നാൽ മനസ്സിന്റെ ലോകത്തിന് അതിരുകളില്ല. മിൽട്ടൺ തന്റെ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞതുപോലെ മനസ്സിന് അതിൻ്റെതായൊരിടമുണ്ട്. അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും സാധിക്കും. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് തീരുമാനിക്കുന്നത് പുറത്തുള്ള കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഒരേ കാഴ്ച കാണുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ലോകം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഭൗതിക ലോകത്താണെങ്കിൽ പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് മനസ്സിന്റെ ഭാവനയിലാണ്. വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് റൈറ്റ് സഹോദരന്മാരുടെ മനസ്സിൽ അത് പറന്നു തുടങ്ങിയിരുന്നു. താജ്മഹൽ മണ്ണിൽ ഉയരുന്നതിന് മുൻപ് ഷാജഹാന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ഭൗതിക ലോകത്ത് നമുക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ സമയവും വാഹനവും വേണം. എന്നാൽ മനസ്സിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സഞ്ചരിക്കാം, നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യാം. ഈ ഭാവനാശക്തിയാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നാം വസിക്കുന്ന ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ളതാണ് നാം നിർമ്മിക്കുന്ന ചിന്തകളുടെ ലോകം. പുറത്തെ ലോകം ശാന്തമായിരിക്കുമ്പോഴും ഒരാളുടെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം. നേരെ മറിച്ച് പുറത്ത് വലിയ ബഹളങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ ഹിമാലയ സമാനമായ ശാന്തി സൂക്ഷിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് പുറത്തെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സൊരു കണ്ണാടി പോലെയാണ്. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ പുറത്തെ മരുഭൂമി പോലും പൂന്തോട്ടമായി തോന്നും. ഉള്ളിൽ സങ്കടമാണെങ്കിൽ സ്വർഗതുല്യമായ ഇടങ്ങളിൽ പോലും നമുക്ക് ശ്വാസം മുട്ടും. പലപ്പോഴും നാം പുറത്തെ ലോകത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിലെ ലോകത്താണ്. ഉള്ളിലെ മൈൻഡ്സ്കേപ്പ് ക്രമീകരിക്കപ്പെട്ടാൽ പുറത്തെ ലാൻഡ്സ്കേപ്പ് തനിയെ മനോഹരമാകും. ശാരീരികമായ പരിമിതികളുള്ളവർ പോലും ലോകം കീഴടക്കുന്നത് അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ടാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കുക. അദ്ദേഹത്തിന്റെ ശരീരം ഒരു ചക്രക്കസേരയിൽ തളയ്ക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ലാൻഡ്സ്കേപ്പ് പരിമിതമായിരുന്നു, എന്നാൽ മൈൻഡ്സ്കേപ്പ് പ്രപഞ്ചത്തേക്കാൾ വലുതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നത് സാഹചര്യം മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ സാഹചര്യത്തെ നേരിടാനുള്ള നമ്മുടെ മനസ്സിന്റെ ഭൂപടം ചെറുതായതുകൊണ്ടാണ്. പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പാർക്കെട്ടിലും പൂക്കൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കും. വിശാലമായ ഈ മനസ്സിനെ നാം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ വേണം മനസ്സിനെ കരുതി വയ്ക്കാൻ. അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ പിഴുതുമാറ്റണം. നല്ല വായന, കല, സംഗീതം, ക്രിയാത്മകമായ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ സമ്പന്നമാക്കാം. നാം കാണുന്ന സ്വപ്നങ്ങളും നാം വച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ നിർമ്മിക്കുന്നത്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും നിറങ്ങൾ കൊണ്ട് ആ ലോകം നിറയ്ക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നുവോ അത്രത്തോളം ആനന്ദമായിരിക്കും നിങ്ങളുടെ ജീവിതയാത്രയും. ഭൂമിയിലെ എല്ലാ ദൂരങ്ങളും നമുക്ക് അളക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം വിശാലമാകും നിങ്ങളുടെ ലോകം. പുറത്തെ ലോകത്തെ പരിമിതികളിൽ തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ടെന്ന്. അവിടെ നിങ്ങൾ തന്നെയാണ് രാജാവ്. അവിടെ വിരിയിക്കുന്ന പൂക്കൾക്ക് വാട്ടമില്ല, അവിടെ ഒഴുകുന്ന പുഴകൾക്ക് അവസാനമില്ല. ദ മൈൻഡ്സ്കേപ്പ് ഈസ് ലാർജർ ദാൻ ദ ലാൻഡ്സ്കേപ്പ് എന്ന ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ആരോഗ്യമാണ് സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ ഈ പണവും സൗകര്യങ്ങളും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും അടിസ്ഥാനമാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാറില്ല. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നില്ല, ആവശ്യത്തിന് ഉറങ്ങുന്നില്ല. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. ആ യന്ത്രം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനെ പരിപാലിക്കണം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം, ആവശ്യത്തിന് വിശ്രമിക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊരു അസുഖം വന്നു. ആ അസുഖം കാരണം അയാൾക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു. രാജാവ് തന്റെ രാജ്യത്തിലെ എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു, പക്ഷേ ആർക്കും രാജാവിന്റെ അസുഖം മാറ്റാൻ സാധിച്ചില്ല. രാജാവ് ഒരുപാട് വിഷമിച്ചു. ഒരു ദിവസം ഒരു ചെറിയ സന്യാസി രാജാവിന്റെ അടുത്തെത്തി. സന്യാസി രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം മാറ്റാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. രാജാവ് സന്യാസിയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? സന്യാസി പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയം കാണാൻ നടക്കാൻ പോകണം, നല്ല ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കണം. രാജാവ് സന്യാസി പറഞ്ഞതുപോലെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ അസുഖം മാറി. രാജാവിന് അപ്പോൾ മനസ്സിലായി, ആരോഗ്യം

0: ഒരു വലിയ സമ്പത്താണെന്ന്. ഈ കഥയിലെ രാജാവിനെ പോലെയാണ് നമ്മളും. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും? നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ആരോഗ്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? വെറുതെ ആലോചിക്കൂ, ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ?
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24th മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും

0: പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനി അടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ DMK പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർഡർക്ക് പരാതി നൽകി. സ്പീക്കർ JCD പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. TVK ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLA വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ DMK പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി R. വാണി, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. IPL ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് FC റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പുഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലമ്പൂർ മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്ലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അമ്മയെ കളയുമ്പോൾ എന്ന കഥ കേൾക്കാം. മകനെ, അമ്മയെ കളയുമ്പോൾ മകനാൽ കളയപ്പെടുകയാണെന്ന് അമ്മയ്ക്കൊരിക്കലും തോന്നരുത്. ഒരു ദിവസമെങ്കിലും തെക്കേപ്പുറത്തെ ചായപ്പിലെ ആക്രികൾക്കിടയിലെ കയറ്റുകെട്ടിൽ നിന്നും അമ്മയെ, ഞങ്ങൾ ഒരുമിച്ചുറങ്ങിയ ആ മുറിയിലെ നിന്നെ നടുക്ക് കിടത്തി ഞങ്ങൾ ഇരുവശവുമായി കിടന്ന് നിന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത് ആ കട്ടിലിൽ കിടന്നുറങ്ങാൻ അനുവദിക്കണം. നിന്റെ മക്കളെ അമ്മയുടെ മടിയിലിരിക്കാനും അവരെക്കൊണ്ട് അച്ഛമ്മേ എന്ന് വിളിപ്പിക്കാനും അവരോടൊപ്പം ഒരേ ഒരു ദിവസമെങ്കിലും ചിലവഴിക്കാനും അനുവദിക്കണം. മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കട്ടെ ആ പാവം. കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്ത് ഒരു രാത്രി അവരെ കെട്ടിപ്പിടിച്ചുറങ്ങാനും അനുവദിക്കണം നീ. കുട്ടിക്കാലത്ത് നിനക്ക് കഥ കേൾക്കാൻ എന്തിഷ്ടമായിരുന്നു. കഥ കേട്ടുറങ്ങുന്ന നീ രാത്രിയിൽ ഉറക്കമുണർന്നാൽ ഉറങ്ങുന്ന അമ്മയെ വിളിച്ചുണർത്തി വീണ്ടും കഥ പറയിപ്പിക്കുമായിരുന്നു. എപ്പോഴും നമ്മൾ പറഞ്ഞു ചിരിക്കുമായിരുന്ന ഒരു കഥ പറച്ചിൽ നീ ഓർക്കുന്നുണ്ടോ? അമ്മ ഉറക്കം തൂങ്ങി കൗരവരുടെ കഥ പറഞ്ഞത്. ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ കഷ്ണങ്ങളാക്കി 101 ഭരണികളിലാക്കി എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഭരണിയിലാണ് അച്ചാറിടുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരണമായി മാറി. പിന്നെയുമുണ്ട്, ദൂത് പറയാൻ ചെന്ന ശ്രീകൃഷ്ണനെ മുറിയിലിട്ട് പൂട്ടിയിട്ട് താക്കോൽ വിരലിലിട്ട് കറക്കി നടന്നുപോയത്രേ ദുര്യോധനൻ. പിന്നെ ആരൊക്കെയോ ചേർന്ന് വാതിൽ പൊളിച്ച് ശ്രീകൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്രേ. അമ്മയുടെ ഉറക്കം തൂങ്ങി കഥകളെ എത്ര കളിയാക്കിയിട്ടുണ്ട് നീ. അമ്മ കുളിക്കുമ്പോൾ കുളിമുറിക്ക് മുന്നിൽ കാവിലിരിക്കുമായിരുന്നു നീ. എന്നിട്ട് ഇടയ്ക്കിടെ അമ്മയെ ഒന്ന് കാണിച്ചേ, അമ്മയെ കാലൊന്ന് കാണിച്ചേ എന്ന് പറയുമായിരുന്നു. അങ്ങനെ തീർത്തും അമ്മക്കുട്ടിയായിട്ടാ നീ വളർന്നത്. വലുതായിട്ടും നിനക്കൊരു പനി വന്നാൽ ഉറക്കമിളിച്ച് കാവലിരിക്കുമായിരുന്നു അമ്മ. ചെറുപ്പത്തിൽ കൂടെ കൂടെ നിനക്ക് പനി വരുമായിരുന്നു. ജന്മനാ ആരോഗ്യം കുറഞ്ഞ കുഞ്ഞായിരുന്നു നീ. ഒരു എലിക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നീ. അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു കുഞ്ഞു പനി വന്നാലും വെപ്രാളമായിരുന്നു അമ്മയ്ക്ക്. നെറ്റിയിൽ തുണി നനച്ചിട്ടും കുഞ്ഞു തൂവാല നനച്ച് നിന്റെ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിപ്പിച്ചും ഉറങ്ങാതിരിക്കും. നീ ഉറങ്ങിക്കോളൂ, ഞാൻ ഉണർന്നിരിക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ഉറങ്ങിപ്പോകും അത്രേ. ആഗ്രഹമുണ്ടായിരുന്നിട്ടും രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞതും അമ്മയാണ്. നിന്നോടുള്ള കരുതലും സ്നേഹവും പകത്തു പോകാതിരിക്കാൻ. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ വേർപ്പിച്ചോ? സാരമില്ല, ക്ഷമിച്ചേക്ക്. അതുവരെ കാണിക്കാത്ത സ്നേഹത്തോടെ അമ്മയ്ക്കിഷ്ടപ്പെട്ട ആഹാരം നിറചിരിയോടെ വിളമ്പിക്കൊടുക്കണം. നിന്റെ സ്നേഹം കാണുമ്പോൾ ഗദ്ഗദം കൊണ്ട് അമ്മയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി വിക്കിപ്പോയാൽ ഗ്ലാസ്സിലെ വെള്ളം ചുണ്ടുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കവളിൽ തട്ടണം. അപ്പോൾ അമ്മ നിന്റെ കൈത്തലം നനഞ്ഞ മിഴികളോടെ മുകർന്ന് നിന്നെ നോക്കി ഒരു നിറ ചിരിച്ചിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ആ മെലിഞ്ഞു നീണ്ട വിരലുകളാൽ ഒരുരുള ഉരുട്ടി നിനക്ക് നീട്ടിയെന്നിരിക്കും. അമ്മ തരുന്ന അവസാനത്തെ ഉരുള എന്ന് കരുതി അറപ്പില്ലാതെ നീ അത് വായ തുറന്ന് വാങ്ങിക്കണം. കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അമ്മ കാണാതെ നീ കുഞ്ഞുനാളിൽ ചെയ്തിരുന്നത് പോലെ ഇടം കൈയിലേക്ക് ഊന്നിട്ടോളൂ. ഒത്തിരി സ്നേഹം ഭാവിച്ച് ആത്മാവിനെ നേദിക്കുന്ന പോലെ ഒരുരുള അമ്മയുടെ വായിലേക്ക് നീയും കൊടുക്കണം. അമ്മ അത് അമൃതുപോലെ കഴിക്കുമ്പോൾ ആഹ്ലാദവും സംതൃപ്തിയും നീ അനുഭവിക്കുന്നതായി അമ്മയ്ക്ക് തോന്നണം. ആ നിമിഷം ഇതുവരെ നീ കൊടുത്ത എല്ലാ വേദനയും അമ്മ മറക്കും. നിന്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് അമ്മയുടെ പിറന്നാളിന് ആദ്യമായി നീ വാങ്ങിക്കൊടുത്ത സെറ്റും മുണ്ടും ഞങ്ങളുടേതായിരുന്ന അലമാരിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ടമ്മ. അത് ഉടുപ്പിക്കണം. മകൻ കാറ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കരുതി വെച്ച കൂട്ടു സ്വപ്ന സ്ഥലങ്ങളുണ്ട്. അതിൽ അമ്മ ഏറ്റവും ആഗ്രഹിച്ചത് അമ്മയുടെ തറവാടാണ്. നീയുമായി അഭിമാനത്തോടെ ഒരിക്കൽ മാത്രം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയിടത്തേക്ക് ശപിച്ചുവിട്ടവരോട് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയാതെ പറയാൻ വേണ്ടി മാത്രം ആ ഒരു ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണം. അമ്മ കിടക്കുന്ന കയറ്റുകെട്ടിലിനടിയിൽ ഒരു ചെറിയ കാൽപ്പെട്ടിയുണ്ട്. അതിൽ നിറയെ നിന്റെ കുഞ്ഞുടുപ്പുകളാണ്. ഏറ്റവും അടിയിൽ പ്ലാസ്റ്റിക് കൂടിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്ത ഒരു പടമുണ്ട്. സ്കൂൾ യൂണിഫോമിൽ നീ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ വിത്ത് പാകിയ നിമിഷം, ഒരുപാട് സങ്കടം കൊണ്ട് ഉറക്കം വരാതെ ഇരുട്ടിലേക്ക് കൺമിഴിച്ചു കിടക്കുന്ന രാത്രികളിൽ അമ്മ നെഞ്ചോട് ചേർത്ത് വെക്കും അത്. അത് നീ എടുത്ത് അമ്മയുടെ ബാഗിൽ വെക്കണം. കളയപ്പെടുമ്പോൾ ഒരു കൂട്ടിന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കളയരുത്. ആ ചുക്കിച്ചുളിഞ്ഞ ദേഹത്തും കാമത്തിന്റെ വേവ് നോക്കി ചവച്ചുതുപ്പി ചവറ്റുകൂനയിൽ വലിച്ചെറിയും നിശാചരന്മാർ. സിനിമ കാണിച്ച് തിയേറ്ററിൽ ഉപേക്ഷിക്കാമെന്ന് കരുതരുത്. സിനിമ കാണാനുള്ള അകലെ കാഴ്ച അമ്മയ്ക്കില്ല. തെരുവിൽ വിട്ടു പോരരുത്. മകനെ വിളിച്ച് കരഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ ഹോണടിക്കുന്ന വണ്ടികളുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല അമ്മയ്ക്ക്. ക്ഷേത്രത്തിൽ നടതള്ളാനും ശ്രമിക്കരുത്. ചാനലുകളിലും പത്രങ്ങളിലും നിന്റെ പേര് വരുന്നതും ജനങ്ങൾ നിന്നെ പഴിക്കുന്നതും അമ്മയ്ക്ക് സഹിക്കില്ല. അപ്പോൾ പിന്നെ കൊണ്ടുകളയുന്നതിനേക്കാൾ ഭേദം കൊന്നുകളയുന്നതായിരിക്കും. അതാവുമ്പോൾ ആരുമറിയാതെ ചെയ്ത് നിനക്ക് പരിചയമുണ്ടല്ലോ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുചന്ദ്രൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തുനിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल है. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं और LPG प्रोडक्शन भी इंक्रीज किया जा चुका है. हमारे किसी भी रिटेल आउटलेट पर और LPG डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है. सब जगह पर नॉर्मल ऑपरेशन चल रहे हैं.
0: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് വി ഡി സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3rd സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: കരുണ സൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ വെറുമൊരു കൂട്ടുമാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാർ കൂടിയാണ്. നമ്മെ നമ്മളായിരിക്കാൻ അനുവദിക്കുന്ന, നാം പറയുന്നത് ആത്മാർത്ഥമായി കേൾക്കാൻ തയ്യാറാകുന്ന സുഹൃത്തുക്കൾ ഉള്ളിലുണ്ടാക്കുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. ഇത്തരം നല്ല ബന്ധങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൈകാരികമായ സുരക്ഷിതത്വം നൽകുന്നതിനും വലിയ പങ്കുവഹിക്കുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്തുണ നൽകുന്ന നല്ല സുഹൃത്തുക്കളുള്ളവർക്ക് ഹൃദ്രോഗം, വിഷാദരോഗം തുടങ്ങിയവ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ വളരെ കുറവാണ് എന്നാണ്. സൗഹൃദം എന്നത് കേവലം സംസാരങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് നമ്മുടെ കോശങ്ങളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട്. നല്ല മനുഷ്യരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുമായുള്ള ഒരു ചെറിയ സംഭാഷണം പോലും വലിയൊരു ആശ്വാസമായി നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ വ്യക്തികളെ കൂടെ കൂട്ടുന്നത് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. നമ്മുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ കൂടെയുള്ളവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാവിലെ അല്പനേരം നടക്കാൻ പോകാനോ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനോ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുന്നതിനേക്കാൾ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം നടക്കാൻ പോകുന്നത് മനസ്സിന് കൂടുതൽ ഉന്മേഷം നൽകും. പ്രകൃതിയോടിണങ്ങിയുള്ള ഇത്തരം ചെറിയ യാത്രകൾ തലച്ചോറിലെ സന്തോഷ ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല ശീലങ്ങളുള്ള സുഹൃത്തുക്കൾ നമുക്ക് നൽകുന്നത് രോഗമില്ലാത്ത ഒരു ഭാവിയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും അതേസമയം തന്നെ ക്രിയാത്മകമായി നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നാം തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാനും സഹായിക്കുന്ന സുഹൃത്തുക്കൾ വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. അനാവശ്യമായ പുകഴ്ത്തലുകളേക്കാൾ സത്യസന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ശില്പികൾ. അറിവും തിരിച്ചറിവും നൽകുന്ന അത്തരം ബന്ധങ്ങൾ നമ്മെ കൂടുതൽ പക്വതയുള്ള മനുഷ്യരാക്കി മാറ്റുന്നു. നമ്മുടെ ചുറ്റും പോസിറ്റീവ് ചിന്താഗതി ഉള്ളവരെ നിലനിർത്തുക എന്നത് ഒരു വലിയ നിക്ഷേപമാണ്. നിരാശയുടെയും പരാതികളുടെയും ലോകത്തു നിന്നും മാറി പ്രത്യാശയും ആത്മവിശ്വാസവും നൽകുന്നവരോടൊപ്പം ചേരുന്നത് മാനസികമായ കരുത്ത് നൽകും. ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ പ്രതിരോധ ശേഷിയെ പോലും വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. സ്നേഹവും ബഹുമാനവും നിലനിൽക്കുന്ന ഒരിടത്ത് സമാധാനമായി ശ്വസിക്കാൻ നമുക്ക് സാധിക്കും. ആ ശാന്തിയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം സൗഹൃദങ്ങളെ അവഗണിക്കാറുണ്ട്. എന്നാൽ നല്ലൊരു സുഹൃത്തിനോടൊപ്പം ചെലവഴിക്കുന്ന 30 മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഏറ്റവും വലിയ വിശ്രമമാണ്. നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ നൽകുന്ന സുരക്ഷിത ബോധം മറ്റൊരു ഔഷധത്തിനും നൽകാൻ കഴിയില്ല. ഓരോ മനുഷ്യനും സാമൂഹിക ജീവിയാണെന്നും സ്നേഹപൂർണമായ ബന്ധങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും നാം തിരിച്ചറിയണം.

നിങ്ങളുടെ ആരോഗ്യത്തെ കരുതി നല്ല സൗഹൃദങ്ങളെ കാത്തുസൂക്ഷിക്കുക. വീട് കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരുണ്ട്. എന്നാൽ വീട്, ജോലി എന്നിങ്ങനെ ഈ രണ്ട് ചക്രത്തിനുള്ളിൽ മാത്രം ജീവിതം ഒതുങ്ങുന്നത് പുറമേ നോക്കുമ്പോൾ ചിട്ടയായ ഒന്നായി തോന്നാമെങ്കിലും ഗൗരവകരമായ ചില മാനസിക സാമൂഹിക അപകടങ്ങൾ ഇതിനു പിന്നിലുണ്ട്. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ വൈകാരികമായ വിനിമയങ്ങൾക്കും സമ്മർദ്ദങ്ങൾ പങ്കുവയ്ക്കാനുമായി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ്. ഈ സിസ്റ്റത്തിന്റെ അഭാവത്തിൽ ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങളും വ്യക്തിപരമായ ആശങ്കകളും ഒരാളിൽ തന്നെ കെട്ടിക്കിടക്കാൻ ഇടയാകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കടുത്ത ഏകാന്തതയിലേക്കും വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. മറ്റൊരു പ്രധാന അപകടം വ്യക്തിത്വ വികാസത്തിൽ ഉണ്ടാകുന്ന മുരടിപ്പാണ്. സുഹൃത്തുക്കളുമായുള്ള ഇടപെടലുകളിലൂടെയും യാത്രകളിലൂടെയുമാണ് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒരാളിലേക്ക് എത്തുന്നത്. എന്നാൽ വീടിനും ജോലിക്കുമിടയിലുള്ള ഈ ഇടുങ്ങിയ പാതയിൽ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ അത് ഒരാളുടെ സർഗാത്മകതയെയും ലോകത്തെക്കുറിച്ചുള്ള ബോധ്യത്തെയും പരിമിതപ്പെടുത്തുന്നു. വൈകാരികമായ ഒരു വലിയ പ്രത്യാഘാതം എന്തെന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയോ, ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടുകയോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ താങ്ങായി നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തളർത്തിക്കളയും. ജീവിതം ആസ്വദിക്കുന്നതിന് പകരം അത് വെറുമൊരു യന്ത്രതുല്യമായ കടമയായി മാത്രം മാറുന്നത് വലിയൊരു നഷ്ടമാണ്. എനിക്കെല്ലാം ഭർത്താവ് മാത്രമാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന പ്രവണത വൈകാരികമായ ഒരു വലിയ സുരക്ഷിതത്വമായി തോന്നാമെങ്കിലും മനഃശാസ്ത്രപരമായി ഇത് ഇമോഷണൽ ഡിപ്പെൻഡൻസി അഥവാ അമിതമായ വൈകാരിക ആശ്രിതത്വം എന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരാളുടെ സന്തോഷം, സമാധാനം, തീരുമാനങ്ങൾ എന്നിവ പൂർണ്ണമായും മറ്റൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വതന്ത്രമായൊരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഇത് ബന്ധങ്ങളിൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും കാലക്രമേണ പങ്കാളിക്ക് അതൊരു ബാധ്യതയായി അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. എല്ലാ വൈകാരിക ആവശ്യങ്ങൾക്കും ഒരാളെ മാത്രം ആശ്രയിക്കുന്നത് പങ്കാളികൾക്കിടയിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ അപകടം അപ്രതീക്ഷിതമായ മരണം, വിവാഹമോചനം പോലുള്ള വേർപാടുകളോ അല്ലെങ്കിൽ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളോ സംഭവിക്കുമ്പോഴാണ്. ഭർത്താവല്ലാതെ മറ്റൊരു സൗഹൃദ വലയമോ പിന്തുണയോ ഇല്ലാത്ത ഒരു സ്ത്രീ അത്തരം സന്ദർഭങ്ങളിൽ പൂർണ്ണമായും തകർന്നുപോകുന്നു. സ്വന്തമായൊരു തനിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർക്ക് അതിയായ പ്രയാസം നേരിടേണ്ടി വരും. സുഹൃത്തുക്കളും സ്വന്തമായ താൽപ്പര്യങ്ങളുമുള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ എളുപ്പമാണ്. ഒരു വ്യക്തിയുടെ വൈകാരിക ലോകം പലരിലായി, അതായത് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് മാനസികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.

ഇത്രയും വിശാലമായ ലോകത്ത് ഒരാൾക്കു പോലും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നോ തനിക്ക് സുഹൃത്തുക്കൾ ആവശ്യമില്ലെന്നോ ഒരാൾ കരുതുന്നതിന് പിന്നിൽ സങ്കീർണമായ പല മനഃശാസ്ത്രപരമായ കാരണങ്ങളും ഉണ്ടാകാം. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ സംരക്ഷകരിൽ നിന്നോ വേണ്ടത്ര വൈകാരിക പിന്തുണ ലഭിക്കാത്തവർ വളർന്നു വരുമ്പോൾ ആരെയും വിശ്വസിക്കേണ്ട, ഞാൻ എനിക്ക് മതി എന്ന നിലപാടിലേക്ക് മാറാറുണ്ട്. മറ്റുള്ളവരുമായി അടുക്കുന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. സ്വന്തം കുറവുകൾ മറ്റൊരാൾ അറിയുമോ എന്ന ഭയം പലരെയും ആഴത്തിലുള്ള സൗഹൃദങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. മറ്റൊരാൾക്ക് മുൻപിൽ മനസ്സ് തുറക്കുന്നത് ഒരു ബലഹീനതയായി അവർ കാണുന്നു. മുൻപ് വിശ്വസിച്ച സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഉണ്ടായ ചതിയോ വഞ്ചനയോ ഒരാളെ പൂർണ്ണമായും ഉൾവലിയാൻ പ്രേരിപ്പിക്കും. ഇനി ആരെയും വിശ്വസിക്കില്ല എന്നൊരു പ്രതിരോധ കവചം അവർ തങ്ങൾക്ക് ചുറ്റും തീർക്കുന്നു. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന അമിതമായ ഉത്കണ്ഠ കാരണം പുതിയ ആളുകളുമായി സംസാരിക്കാനോ സൗഹൃദം സ്ഥാപിക്കാനോ ഇവർക്ക് പ്രയാസം അനുഭവപ്പെടുന്നു. ഞാൻ അത്ര നല്ല ആളല്ല, ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല എന്ന തോന്നൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ മറ്റുള്ളവർ അടുത്തേക്ക് വരുമ്പോൾ സ്വയം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട്. സൗഹൃദങ്ങളില്ലാത്ത അവസ്ഥ പലപ്പോഴും ഒരാളുടെ മനസ്സ് സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. തന്നെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുമ്പോഴാണ് ഒരാൾക്ക് മറ്റുള്ളവരിലേക്ക് മനസ്സ് തുറക്കാൻ സാധിക്കുന്നത്. സ്വന്തം ചിന്തകളെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഒരാൾക്ക് കഴിയൂ. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളെ തളർത്തുന്നവരെയല്ല, മറിച്ച് നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നവരെ കൂടെ കൂട്ടുക. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. നമുക്കൊന്നിച്ച് മുന്നേറാം. ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. നല്ല ബന്ധങ്ങൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ്. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മകളിലൂടെയാണ് തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട്, അവ കേവലം ഒരു വ്യക്തിയുടെ പ്രതികാരകഥയല്ല, മറിച്ച് ഒരു ജനതയുടെ അഭിമാന ബോധത്തെയും ലോകവീക്ഷണത്തെയും മാറ്റിമറിച്ച ശക്തമായ പാഠങ്ങളാണ്. ഒരു വ്യക്തിയെ അവരുടെ രൂപവും വേഷവിധാനവും മാത്രം കണ്ടളക്കരുതെന്നും എല്ലാവർക്കും അവർ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും നൽകണമെന്നും ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കാർ നിർമ്മാതാക്കളിൽ ഒരാളെ പഠിപ്പിച്ച ഒരു ഇന്ത്യൻ രാജാവിന്റെ കഥ പറയാം. അലവറിലെ മഹാരാജ ജയ്സിംഗ് പ്രഭാകർ ബഹദൂർ എന്ന ആ രാജാവും ലോക പ്രശസ്ത വാഹന നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് കമ്പനിയും തമ്മിലുണ്ടായ ചരിത്രപരമായ ഒരു ഏറ്റുമുട്ടലിന്റെ കഥയാണിത്. ഇത് വെറുമൊരു കൗതുകവാർത്തയല്ല, മറിച്ച് പാശ്ചാത്യന്റെ വംശീയ അഹങ്കാരത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരുന്നു. കഥ നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ്. ലോകം യൂറോപ്പിന്റെ സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്ന ഒരു കാലഘട്ടം. രാജസ്ഥാനിലെ ഒരു നാട്ടുരാജ്യമായ അലവറിലെ മഹാരാജ ജയ്സിംഗ് അന്ന് ലണ്ടനിൽ സ്വകാര്യ സന്ദർശനത്തിനായി എത്തിച്ചേർന്നു. അദ്ദേഹം തന്റെ പതിവ് രാജകീയ വേഷവിധാനം ഒഴിവാക്കി വളരെ സാധാരണമായ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് നഗരത്തിലൂടെ കറങ്ങിയത്. അങ്ങനെയിരിക്കെ ലണ്ടനിലെ ഒരു റോൾസ് റോയ്സ് ഷോറൂമിന് മുന്നിലൂടെ നടന്നുപോയ അദ്ദേഹം താൽപര്യം തോന്നി അകത്തേക്ക് കയറി. ലോകത്തിലെ ഏറ്റവും ആഡംബര കാറുകൾ അവിടെ അണിനിരന്നിരുന്നു. എന്നാൽ മഹാരാജാവിന്റെ ലാളിത്യം നിറഞ്ഞ വേഷവിധാനവും ഒരു ഇന്ത്യക്കാരൻ ആഡംബര കാർ വാങ്ങാൻ സാധ്യതയില്ല എന്ന പാശ്ചാത്യ ചിന്താഗതിയും ഷോറൂമിലെ ജീവനക്കാരെ അഹങ്കാരികളാക്കി. മഹാരാജാവിനെ കണ്ട റോൾസ് റോയ്സിലെ ജീവനക്കാർക്ക് അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറി. ഇന്ത്യക്കാരെക്കുറിച്ച് പൊതുവേ ഉണ്ടായിരുന്ന പാശ്ചാത്യരുടെ അവജ്ഞയും മുൻവിധിയും അവരുടെ പെരുമാറ്റത്തിൽ നെളിലിച്ചു. അവർ അദ്ദേഹത്തെ ബഹുമാനിക്കുകയോ കാറുകളെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് പകരം ഷോറൂമിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചു. ഇതൊരു വിനോദസഞ്ചാരിയാണ്, വെറുതെ സമയം കളയാൻ വന്നതാണ് എന്ന മട്ടിൽ അവർ അദ്ദേഹത്തെ അവഗണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. ഒരു രാജാവിനെ, അതും തന്റെ രാജ്യത്തെ ഏറ്റവും സമ്പന്നരിൽ ഒരാളെ, അദ്ദേഹത്തിന്റെ വേഷവിധാനം മാത്രം കണ്ട് വിലയിരുത്തിയ ആ നിമിഷം റോൾസ് റോയ്സ് കമ്പനിക്ക് സ്വന്തം ചരിത്രത്തിൽ ഏറ്റ ഏറ്റവും വലിയ അപമാനമായി മാറാൻ പോവുകയായിരുന്നു എന്ന് ആ ജീവനക്കാർ അറിഞ്ഞിരുന്നില്ല. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനം ഏറ്റുവാങ്ങിയ ശേഷം മഹാരാജാവ് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങി. നേരെ അദ്ദേഹം തന്റെ രാജകീയ വേഷവിധാനം അണിഞ്ഞ് തന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയും കൂട്ടി റോൾസ് റോയ്സിന്റെ അതേ ഷോറൂമിലേക്ക് തിരികെയെത്തി. ഈ കാഴ്ച കണ്ട ഷോറൂം ജീവനക്കാർ അമ്പരന്നു. പഴയ അപമാനത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ മഹാരാജാവ് ഷോറൂമിൽ പ്രദർശിപ്പിച്ചിരുന്ന 6 ആഡംബര കാറുകളും കൂടാതെ ആവശ്യമുള്ള മറ്റ് 4 കാറുകളും ഉൾപ്പെടെ 10 റോൾസ് റോയ്സ് കാറുകൾ ഒരുമിച്ച് വാങ്ങാൻ ഉത്തരവിട്ടു. അന്ന് ലോകത്ത് മറ്റൊരാളും ഒരുമിച്ച് ഇത്രയധികം ആഡംബര കാറുകൾ വാങ്ങാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. മാത്രമല്ല, കാറുകൾ ഇന്ത്യയിൽ എത്തിക്കുന്നതിനും മറ്റുമുള്ള എല്ലാ പണവും അദ്ദേഹം അപ്പോൾ തന്നെ അടച്ചു തീർത്തു. യഥാർത്ഥമായ നാടകീയത അരങ്ങേറിയത് ഇന്ത്യയിലെ അലവറിൽ വച്ചാണ്. മഹാരാജാവ് റോൾസ് റോയ്സ് കമ്പനിക്ക് മറുപടി നൽകാൻ തീരുമാനിച്ചു. ആഡംബരത്തിന്റെ പര്യായമായി ലോകം കണ്ടിരുന്ന ആ 10 റോൾസ് റോയ്സ് കാറുകൾ അദ്ദേഹം തന്റെ നാട്ടിലെത്തിച്ചു. എന്നിട്ട് തന്റെ രാജ്യത്തെ ചപ്പുചവറുകൾ നീക്കം ചെയ്യുന്നതിനായി

ദുഷ്പേര് കമ്പനിയുടെ വിപണിയെ തകർത്തു. ഒരു വ്യക്തിക്ക് അപമാനം നേരിട്ടപ്പോൾ അതൊരു സ്ഥാപനത്തിന് മൊത്തം തലവേദനയായി. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ റോൾസ് റോയ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മഹാരാജ ജയ്സിംഗിന്റെ മുന്നിലെത്തി. അവർ തങ്ങളുടെ സ്റ്റാഫിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തിന് മാപ്പപേക്ഷിക്കുകയും പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മഹാരാജാവിന് താൻ ഉദ്ദേശിച്ച പാഠം ലോകത്തിന് നൽകിക്കഴിഞ്ഞുവെന്ന് ബോധ്യമായി. അദ്ദേഹം അവരുടെ അപേക്ഷ സ്വീകരിക്കുകയും റോൾസ് റോയ്സ് കാറുകൾ ചപ്പുചവറുകൾ നീക്കം ചെയ്യുന്നതിൽ നിന്ന് പിൻവലിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. സത്യത്തിൽ ഈ സംഭവം നൽകിയ പാഠം വളരെ വലുതാണ്. ഒന്നാമതായി, പൊതുവെ പണ്ടുകാലങ്ങളിൽ ഇന്ത്യക്കാരെ പാശ്ചാത്യർ അവജ്ഞയോടെ മാത്രമാണ് കണ്ടിരുന്നത്. ഇന്ത്യക്കാരെ ദരിദ്രരോ സംസ്കാരമില്ലാത്തവരോ സമ്പത്തില്ലാത്തവരോ ആയാണ് പലപ്പോഴും അവർ ചിത്രീകരിച്ചിരുന്നത്. രണ്ടാമതായി, ഇന്ത്യക്കാർ അത്തരത്തിൽ ദരിദ്രരോ അശക്തരോ അല്ല എന്നും ആവശ്യത്തിന് സമ്പത്തും കഴിവുമുണ്ടെങ്കിൽ ലോകത്തെ എന്ത് ആഡംബര വസ്തുവും സ്വന്തമാക്കാനും അതിലുപരി അതെന്തിനും ഉപയോഗിക്കാനും കെൽപ്പുള്ള ഒരു ജനവിഭാഗമാണ് തങ്ങളെന്നും ഇതിലൂടെ ലോകം കണ്ടു. ഒരു രാജാവിന്റെ ഒറ്റപ്പെട്ട പ്രതിഷേധം സാമ്രാജ്യത്വത്തിന്റെ വംശീയ മനോഭാവത്തിന് കിട്ടിയ ശക്തമായ പ്രഹരമായിരുന്നു. ഈ സംഭവം കാലാധിപത്യമായി നമ്മോട് പറയുന്നത് ഒരു സത്യമാണ്. ഒരാളെ അവരുടെ രൂപവും വേഷവിധാനങ്ങളും മാത്രം കണ്ടളക്കരുത്. റോൾസ് റോയ്സ് കമ്പനി അന്ന് പഠിച്ച ഈ പാഠം ഇന്ന് ലോകത്തിലെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതിലുപരി എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഓരോ വ്യക്തിക്കും അവരുടെ സാമൂഹിക പശ്ചാത്തലമോ രൂപമോ വസ്ത്രധാരണ രീതിയോ പരിഗണിക്കാതെ അവർ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും നൽകണം. മഹാരാജ ജയ്സിംഗിന്റെ കഥ കേവലം ഒരു സാമ്പത്തിക ശക്തിയുടെ പ്രകടനമല്ല, അത് ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും കഥയാണ്. ഓരോ മനുഷ്യന്റെയും മൂല്യം അളക്കേണ്ടത് അവരുടെ കൈവശമുള്ള പണമോ അവർ ധരിക്കുന്ന വസ്ത്രമോ അവർ സഞ്ചരിക്കുന്ന വാഹനമോ നോക്കിയല്ല, മറിച്ച് അവരുടെ സ്വഭാവം, മനുഷ്യത്വപരമായ സമീപനം, മറ്റുള്ളവരോടുള്ള ബഹുമാനം എന്നിവയെ മുൻനിർത്തിയായിരിക്കണം. ഈ ലോകം എല്ലാവർക്കുമുള്ളതാണ്. അവിടെ ആരെയും ചെറുതാക്കി കാണാനോ അപമാനിക്കാനോ ആർക്കും അവകാശമില്ല. വിനയവും ബഹുമാനവുമാണ് ഒരു വ്യക്തിയെയും ഒരു സ്ഥാപനത്തെയും മഹത്തരമാക്കുന്നത്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അച്ഛാ, ഇത് മിനിയുടെ മാലയാ, എന്റെ കയ്യിലായിപ്പോയി. ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്ക?
2: അതിനെന്താ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാ പോരെ?
3: നോക്കട്ടെ.
1: ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വന്നതാ. മിനിയുടെ കല്യാണം ഉറച്ചു.
4: അമേരിക്കയിൽ നിന്നും MBA പാസായ ആളാ. കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും.
3: ഒന്നിങ്ങി വന്നേ. ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോന്റെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
2: എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്?
3: ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ?
2: അതെന്തിനാ?
3: എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശുദ്ധിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് നോക്കിക്കോ. എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശുദ്ധിക്ക്. പോകാം നമുക്ക്.
2: അതിപ്പോ എങ്ങനെയാ, നമ്മളെ എന്നാ അവർക്ക് ഇഷ്ടപ്പെടുമോ?
3: അതൊന്നും എനിക്കറിയണ്ട. ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ മിനിയെ ഒന്ന് കാണണം.

0: വീട്ടിലേക്ക് വരാവോ? കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല സുധീടെ കയ്യിലായ വിവരം ഇപ്പഴാ അറിഞ്ഞത്. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോവാന്ന് തിരിച്ചു വന്നാ.
1: ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം
0: വാ
2: പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്നു കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാനിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം.
3: സുധിയുടെ അമ്മ അച്ഛൻ അമ്മച്ചി.
4: എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ അകത്തോട്ടിരിക്കാം. ഗ്രേസിയെ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണം വേണ്ടി വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ, ഇങ്ങോട്ടിരുന്നാട്ടെ.
0: കല്യാണ തീയതി നിശ്ചയിച്ചോ?
2: ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും കല്യാണം.
3: ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായിപ്പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം.
4: എന്തിനാ ഇനി അതിനെ കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ?
3: സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്.
5: മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്.
4: അയ്യോ, എന്തിനാ ഇങ്ങനൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ, അതിന് ഞാനിങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ. ഒന്നിനും ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കവള്.
6: മിനിയാന്റെ കെട്ടാമെന്നാണോ? പറ, മിനിയാന്റെ കെട്ടാമെന്നാണോ?
5: അല്ല.
6: പിന്നെ പിന്നെ എന്തിനാ വന്നെ?
0: ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ.
2: ഓ,
0: വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം.
2: ശരി.
3: ഞങ്ങൾ ഇറങ്ങ.
4: എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ലേ അവളുടെ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ?
7: എന്ത് പറഞ്ഞാ ഞാനിവിടെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാനിവിടെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേരെ ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നു പോലെ.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

റോബർട്ട് ബ്രൗണിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചോദ്യങ്ങൾ ചോദിക്കാത്തവർ, സംശയിക്കാത്തവർ മൃഗത്തിന് തുല്യമാണ്. ഈ വാചകം കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നിയേക്കാം. ചോദ്യം ചോദിക്കാത്ത മനുഷ്യരെ എന്തിനാണ് അദ്ദേഹം മൃഗങ്ങളോട് ഉപമിച്ചത്? മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ ഉന്നതരാക്കുന്നത് എന്താണ്? ചിന്തയാണോ? വികാരങ്ങളാണോ? ഈ ലോകത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി ഏതാണ്? സംശയമില്ല, അത് ചോദ്യങ്ങളാണ്. ബ്രൗണിംഗ് തന്റെ വാക്കുകളിലൂടെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതയാണ് അടയാളപ്പെടുത്തുന്നത്: അന്വേഷണ തൃഷ്ണ. മൃഗങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ സഹജവാസനകൾക്കനുസരിച്ചാണ്. അവയ്ക്ക് വിശന്നാൽ ഇരതേടണം, ഭയം തോന്നിയാൽ ഓടി ഒളിക്കണം. അവ തന്റെ ചുറ്റുപാടുകളെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ തന്റെ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് എന്നത് ഒരു മാന്ത്രിക ചോദ്യമാണ്. മരത്തിൽ നിന്നും ആപ്പിൾ താഴെ വീഴുന്നത് ഒരു മൃഗം കണ്ടാൽ അത് തിന്നാൻ ശ്രമിക്കും. എന്നാൽ ഐസക് ന്യൂട്ടൺ കണ്ടപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകാതെ താഴേക്ക് വീണത് എന്നാണ്. ആ ഒരു ചോദ്യമാണ് ഗുരുത്വാകർഷണ നിയമം എന്ന വലിയ സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു മൃഗത്തിന് ഇന്നലത്തെ ജീവിതം തന്നെ നാളെയും മതിയാകും. എന്നാൽ ചോദ്യം ചോദിക്കാത്ത മനുഷ്യനും അതുതന്നെ സംഭവിക്കും. തനിക്കുള്ള വിശ്വാസങ്ങളെ, ചുറ്റുപാടുകളെ, അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെ സംശയിക്കാതെ അനുസരിച്ച് ജീവിക്കുന്നവർ സഹജവാസനയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്നത് ചിന്തയില്ലാത്ത അനുസരണയുള്ളവരായിട്ടാണ്. ഒരു കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നത്. അതിനാൽ ചോദ്യം ചോദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത്. ചോദ്യചിഹ്നമില്ലെങ്കിൽ ഉത്തരം കിട്ടിയ സ്ഥിരീകരണ ചിഹ്നത്തിന് യാതൊരു വിലയുമില്ല. സംശയങ്ങളാണ് വിശ്വാസത്തിന്റെ മൂലക്കല്ല്. ലോകത്ത് ശാസ്ത്രീയമായി ഉണ്ടായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ സംശയങ്ങളാണ്, വിശ്വാസങ്ങളല്ല. പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇത് കണ്ട ഗലീലിയോ ചോദ്യം ചോദിച്ചു, സംശയം പ്രകടിപ്പിച്ചു. ആ സംശയമാണ് സൗരയൂഥം എന്ന സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു ഡോക്ടർക്ക് മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തനിക്ക് അറിയാവുന്ന രോഗനിർണയങ്ങളെല്ലാം സംശയിച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് രോഗിയുടെ അവസ്ഥ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. സംശയമില്ലാതെ ഒരു മരുന്ന് നൽകിയാൽ അത് ഗുരുതരമായ പിഴവിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും സംശയമില്ലാതെ നേടുന്ന വിശ്വാസങ്ങൾക്ക് ആഴം കുറവാണ്. ഒരാൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ അത് അന്ധമായ വിശ്വാസമായി മാറുന്നു. എന്നാൽ നമ്മൾ സംശയിക്കുകയും ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ബലമുള്ള വിശ്വാസമായി മാറുന്നു. ചോദ്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളെ ശുദ്ധീകരിക്കുന്നു. റോബർട്ട് ബ്രൗണിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയമില്ലാതെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന മനസ്സ് വികസിക്കുന്നില്ല എന്നാണ്. വികസിക്കാത്ത മനസ്സ് സഹജവാസനയെ മാത്രം ആശ്രയിക്കുന്ന മൃഗത്തിന് തുല്യമാണെന്ന വലിയ സത്യം അദ്ദേഹം പറയാതെ പറയുന്നു. എന്തിനാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത്? ഉത്തരം ലളിതമാണ്: ഭയം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മണ്ടത്തരമാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന ഭയം. ഈ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയോ നല്ല ചോദ്യങ്ങളെയും അതുവഴി ലഭിക്കേണ്ട ഉത്തരങ്ങളെയും ഇല്ലാതാക്കുന്നു. മേലധികാരികളോടോ പ്രശസ്തരായ വ്യക്തികളോടോ ചോദ്യം ചോദിച്ചാൽ അത് തന്റെ ജോലിയെയോ നിലനിൽപ്പിനെയോ ബാധിക്കുമോ എന്ന ഭയം. ഈ ഭയമാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാരണമാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ധൈര്യമാണ് ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ ചോദ്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതാകുമ്പോൾ അവിടെ വിമർശനങ്ങളും ഇല്ലാതാകുന്നു. വിമർശനമില്ലാത്ത അധികാരികൾക്ക് തെറ്റുകൾ തിരുത്താൻ സാധിക്കാതെ വരും. സമൂഹം ഒരു പുരോഗതിയും ഇല്ലാതെ ഒരിടത്തു തന്നെ നിശ്ചലമാകും. കാരണം പുതിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. ബ്രൗണിംഗിന്റെ വാക്കുകളെ വെളിച്ചത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ചോദ്യചിഹ്നം സ്ഥാപിക്കാം? ദിവസവും ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ ഇന്ന് ചെയ്തതിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നത്? സ്വയം വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരാൾ നിങ്ങളോട് വിയോജിക്കുമ്പോൾ പ്രതിരോധിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം മറ്റൊരാളുടെ ചിന്തയുടെ വാതിൽ തുറക്കും. ഏറ്റവും വലിയ ചോദ്യമാണ് ഞാൻ തെറ്റാണോ,
എന്ന് അംഗീകരിക്കാനുള്ള ധൈര്യം, തെറ്റുപറ്റാനുള്ള സാധ്യതയെ സംശയിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിനയമുള്ളവരും അറിവുള്ളവരുമാകുന്നത്.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കേൾക്കാം, മണ്ണാണ് ധനം. നമ്മുടെ കൃഷിയുടെയും നമ്മുടെ നിലനിൽപ്പിന്റെയും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, അത് മണ്ണാണ്. മണ്ണാണ് ധനം. എന്നാൽ ഈ ധനം ഇന്ന് എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്? മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം പോലെ തന്നെ മണ്ണിനും ആരോഗ്യമുണ്ട്. മണ്ണിലെ പോഷകങ്ങളാണ് അവിടെ വളരുന്ന സസ്യങ്ങൾക്ക് ജീവൻ നൽകുന്നത്. ഈ പോഷകങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി നമ്മുടെ ശരീരത്തിലെത്തുന്നത്. പ്രധാനമായും മൂന്ന് തരം പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത്: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതിനെ നമ്മൾ NPK എന്ന് ചുരുക്കി പറയാറുണ്ട്. ചെടിയുടെ ഇലകളുടെ വളർച്ചയ്ക്കും പച്ചപ്പിനും നൈട്രജൻ അനിവാര്യമാണ്. പ്രോട്ടീനുകളുടെ രൂപീകരണത്തിന് നൈട്രജൻ കൂടിയേ തീരൂ. വേരുകളുടെ വളർച്ച, പൂവിടൽ, കായ്ഫലം എന്നിവയ്ക്ക് ഫോസ്ഫറസ് ശക്തി നൽകുന്നു. ചെടികളിലെ ഊർജ കൈമാറ്റത്തിന് ഇത് പ്രധാനമാണ്. രോഗങ്ങളെ ചെറുക്കാനും വരൾച്ച പോലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും പൊട്ടാസ്യം സഹായിക്കുന്നു. കായ്കൾക്ക് ഗുണമേന്മ നൽകുന്നതിലും ഇതിന് പങ്കുണ്ട്. ഈ പ്രധാന പോഷകങ്ങൾ കൂടാതെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ ദ്വിതീയ പോഷകങ്ങളും ഇരുമ്പ്, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിനാവശ്യമാണ്. ഈ പോഷകങ്ങളുടെ ശരിയായ സന്തുലിതാവസ്ഥയിലാണ് ചെടികൾ ആരോഗ്യത്തോടെ വളരുന്നതും നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ലഭിക്കുന്നതും. വിളവ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ മണ്ണിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്. മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ തകർക്കുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുകയും ചെയ്യുന്ന രാസവളങ്ങളുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. രാസവളങ്ങൾക്ക് പകരം കമ്പോസ്റ്റ് വളം, ചാണകപ്പൊടി, കോഴിവളം, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. ഇവ മണ്ണിന് പോഷകങ്ങൾ സാവധാനം നൽകുകയും മണ്ണിന്റെ ജലാംശം നിലനിർത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൃഷിക്ക് മുൻപ് വേഗം വളരുന്ന ചില ചെടികൾ, ഉദാഹരണത്തിന് ഡേഞ്ച, ശീമക്കൊന്നയുടെ ഇലകൾ, ഇവ വളർത്തി അവ പൂവിടും മുൻപ് ഉഴുതുമറിച്ച് മണ്ണിൽ ചേർക്കുന്നത് മണ്ണിന് നൈട്രജൻ പോലുള്ള പോഷകങ്ങൾ നൽകാൻ സഹായിക്കും. രാസവളങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗമാണ് ജീവാണുവളങ്ങൾ. അസറ്റോബാക്ടർ, റൈസോബിയം തുടങ്ങിയ ജീവാണുവളങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് ലഭ്യമാക്കുകയും മണ്ണിന്റെ പോഷകഗുണം കൂട്ടുകയും ചെയ്യുന്നു. ആവശ്യത്തിന് മാത്രം വളം നൽകുക. മണ്ണിന്റെ പരിശോധനാ ഫലം അനുസരിച്ച് മാത്രമേ വളപ്രയോഗം നടത്താവൂ. അമിതമായ വളപ്രയോഗം ചെടികളെ നശിപ്പിക്കുകയും മണ്ണിനെ വിഷലിപ്തമാക്കുകയും ചെയ്യും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു ജൈവരീതിയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. മണ്ണിരകളെ കർഷകന്റെ സുഹൃത്ത് എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. വീടുകളിലെ ജൈവമാലിന്യങ്ങളും ചാണകവും പ്രത്യേക ഇനം മണ്ണിരകളെ ഉപയോഗിച്ച് സംസ്കരിക്കുന്ന പ്രക്രിയയാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിരകൾ ഈ മാലിന്യങ്ങൾ തിന്നുകയും അവയുടെ വിസർജ്യം, അതായത് വേമി കമ്പോസ്റ്റ്, വളമായി പുറത്തുവിടുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റ് രാസവളങ്ങളെക്കാൾ പോഷക സമൃദ്ധമാണ്. ഇതിൽ ചെടികൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പോഷകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നീർവാർച്ച മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ, ഉണങ്ങിയ ഇലകൾ, ചാണകം എന്നിവ ഒരിടത്ത് കൂട്ടിച്ചേർത്ത് ഇതിലേക്ക് ഐസനിയ ഫെറ്റഡ പോലുള്ള കമ്പോസ്റ്റിംഗിന് അനുയോജ്യമായ മണ്ണിരകളെ നിക്ഷേപിക്കുക. ആവശ്യമായ ഈർപ്പം നിലനിർത്തി നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കാതെ സംരക്ഷിക്കുക. 45 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ മികച്ച കമ്പോസ്റ്റ് വളം നമുക്ക് ലഭിക്കും. നമ്മൾ അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ കൃഷി തുടങ്ങുന്നതിന് മുൻപ് മണ്ണിന്റെ ആരോഗ്യം അറിയാൻ മണ്ണ് പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മണ്ണിൽ ഏതൊക്കെ പോഷകങ്ങൾ ആവശ്യത്തിനുണ്ട്, ഏതൊക്കെ കുറവുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മണ്ണ് പരിശോധന സഹായിക്കും. ഇതിലൂടെ ആവശ്യമുള്ള വളം മാത്രം കൃത്യമായ അളവിൽ നൽകാൻ സാധിക്കും. വളം പാഴാകുന്നത് ഒഴിവാക്കാം. മണ്ണിലെ pH മൂല്യം, അതായത് അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാരത്വം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ അളവ്, ജൈവാംശം എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മണ്ണു പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ മണ്ണിലെ pH മൂല്യം ക്രമീകരിക്കാൻ കുമ്മായം പോലുള്ളവ ചേർക്കണോ അതോ പോഷകങ്ങൾ കൂട്ടാൻ ഏത് വളം എത്ര അളവിൽ നൽകണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഇത് ചെലവ് കുറയ്ക്കാനും വിളവ് കൂട്ടാനും സഹായിക്കും. അടുത്തുള്ള കൃഷിഭവനിലോ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ലാബുകളിലോ നമുക്ക് മണ്ണ് പരിശോധന നടത്താൻ സാധിക്കും. മണ്ണ് എന്നത് കേവലം ചെടികൾ വളരുന്ന ഒരു മാധ്യമം മാത്രമല്ല, അത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. മണ്ണിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മയെയും ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ജൈവവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള ലളിതമായ രീതികൾ പരിശീലിക്കുക, കൃഷിക്ക് മുൻപ് മണ്ണ് പരിശോധന നടത്തുക. ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മണ്ണും നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം.
1: അവതരണം ഷാൽമ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ തോമസ് നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പോർട്ടർ കുഞ്ഞാലി. അഭയദേവ്, ശ്രീമൂലനഗരം വിജയൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീതം പകർന്നു. പി ബി ശ്രീനിവാസ്, സീറോ ബാബു, എസ് ജാനകി, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1965 ഏപ്രിൽ 9 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, മുത്തയ്യ, അടൂർ ഭാസി, ബഹദൂർ, മുതുകുളം രാഘവൻ പിള്ള, തോമസ്, രാമദാസ്, പഞ്ചാബി, എസ് ആചാരി, ഷീല, ടിയ റോമന, തങ്കം, ആനി, ഗീതാ മാസ്റ്റർ, ജോജി തോമസ് എന്നിവർ വേഷമിട്ടു. എൻ എൻ പിള്ളയുടെ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു പോർട്ടർ കുഞ്ഞാലി. 6 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു പോർട്ടർ കുഞ്ഞാലി എന്ന ചിത്രം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പോർട്ടർ കുഞ്ഞാലി എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അത്തരം ശ്രമങ്ങൾ വലിയ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും വഴിമാറിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അലാസ്കയിലെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹാർപ്പ്. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒന്നായി ഇതിനെ പലരും കാണുമ്പോൾ ശാസ്ത്രലോകം ഇതിനെ ഒരു ലളിതമായ ഗവേഷണ കേന്ദ്രമായാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകൾ തട്ടായ അയണോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഏകദേശം 3.6 മെഗാവാട്ട് ശക്തിയുള്ള ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ അയണോസ്ഫിയറിലേക്ക് അയച്ച് അവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. റേഡിയോ വിനിമയ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും സൈനിക ആവശ്യങ്ങൾക്കായി തടസ്സങ്ങളില്ലാതെ സന്ദേശങ്ങൾ കൈമാറാനും വേണ്ടിയാണ് ഈ പരീക്ഷണമെന്ന് അമേരിക്കൻ സൈന്യവും ശാസ്ത്രജ്ഞരും അവകാശപ്പെടുന്നു. ഹാർപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം അത് കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തമായ തരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലെ ജെറ്റ് സ്ട്രീമുകളുടെ ഗതിമാറ്റാൻ കഴിയുമെന്നും അതുവഴി കൃത്രിമമായി കൊടുങ്കാറ്റുകളും വരൾച്ചയും അതിശക്തമായ മഴയും സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും പലരും വിശ്വസിക്കുന്നു. ഒരു രാജ്യത്തെ യുദ്ധത്തിലൂടെയല്ലാതെ തന്നെ സാമ്പത്തികമായും കാർഷികമായും തകർക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ആയുധമായി ഇതിനെ ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ കാണുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനപ്പുറം വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാനും ഹാർപ്പിന് ശേഷിയുണ്ടെന്ന് പറയപ്പെടുന്നു. അയണോസ്ഫിയറിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ ELF അതായത് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾക്ക് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് തുളച്ചുകയറാനും ഭൂമിയുടെ പാളികളിൽ വലിയ മർദ്ദം ചെലുത്തി പ്രവചനാതീതമായ ഭൂകമ്പങ്ങളും സുനാമികളും ഉണ്ടാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ലോകത്തുണ്ടായ പല വലിയ ഭൂകമ്പങ്ങൾക്കും പിന്നിൽ ഈ രഹസ്യ പരീക്ഷണമാണെന്ന വാദം ശക്തമാണ്. ഇതിനേക്കാളൊക്കെ ഭീതിതമായ മറ്റൊരു വാദം ഈ കേന്ദ്രത്തിൽ നിന്നുള്ള തരംഗങ്ങൾ മനുഷ്യന്റെ മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്നു എന്നതാണ്. മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പാകത്തിലുള്ള ആവൃത്തിയിലുള്ള തരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഒരു വലിയ ജനതയെ തങ്ങളുടെ ഇച്ഛാനുസരണം മാറ്റിയെടുക്കാനുള്ള മൈൻഡ് കൺട്രോൾ പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്ന് ചിലർ ഭയപ്പെടുന്നു. ശാസ്ത്രജ്ഞർ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയുമ്പോഴും ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സുതാര്യതയുടെ കുറവും ഇതിന്റെ നടത്തിപ്പിൽ സൈന്യത്തിനുള്ള പങ്കും ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുന്നു. ഇത് വെറുമൊരു ഗവേഷണമാണോ അതോ ലോകത്തെ വരുതിയിലാക്കാനുള്ള ഒരു രഹസ്യായുധമാണോ എന്ന ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

0: ചില കണ്ടെത്തലുകൾ വെറും ചരിത്രരേഖകളല്ല, അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സ്നേഹത്തിന്റെയും വേദനയുടെയും കഥകളാണ്. അത്തരമൊരു അത്ഭുത ലോകമാണ് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിന്റെ തിരക്കിട്ട തെരുവുകൾക്കടിയിൽ നിന്ന് പുരാവസ്തു ഗവേഷകർക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നുകിട്ടിയിരിക്കുന്നത്. ഏകദേശം 1700 വർഷം പഴക്കമുള്ള ഒരു റോമൻ ശവകുടീരം, കൃത്യമായി പറഞ്ഞാൽ അത് ഒരു കാലഘട്ടം മുഴുവൻ ഒളിപ്പിച്ചുവെച്ച് ഒരു ചുണ്ണാമ്പുകല്ല് ശവപ്പെട്ടി, അതായത് സാർക്കഫാഗസ്. ബുഡാപെസ്റ്റിലെ വടക്കൻ ജില്ലയായ ഒബുഡയിൽ നടത്തിയ ഖനനത്തിനിടെയാണ് ഈ നിധി കണ്ടെത്തിയത്. ഈ പ്രദേശം ഡാന്യൂബ് നദിക്കരയിലെ സമ്പന്നമായ ഒരു റോമൻ വാസസ്ഥലമായിരുന്ന അക്വിങ്കത്തിന്റെ ഭാഗമായിരുന്നു. ഗവേഷകർക്ക് മുന്നിൽ കണ്ട കാഴ്ച അസാധാരണമായിരുന്നു. കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു വലിയ റോമൻ ശവപ്പെട്ടി. എന്നാൽ ഇതിലെ അത്ഭുതം അതിന്റെ പഴക്കമായിരുന്നില്ല, മറിച്ച് സുരക്ഷയായിരുന്നു. ഈ ശവപ്പെട്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യമായി അടച്ചുവെച്ചതിനു ശേഷം ഒരിക്കലും തുറക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. പുരാതന റോമൻ സംസ്കാരത്തിന്റെ ഒരു മുദ്ര വെച്ച ടൈം ക്യാപ്സൂൾ പോലെ അത് ഭൂമിക്കടിയിൽ നിശബ്ദമായി കിടന്നു. ഉത്ഖനനത്തിലെ മുഖ്യ ഗവേഷകയായ ഗബ്രിയേല ഫിനിയസ് ഈ കണ്ടെത്തലിനെ വിശേഷിപ്പിച്ചത് ഒരു ഹെർമറ്റിക്കലി സീൽ ചെയ്ത സാർക്കഫാഗസ് എന്നാണ്. അതിനു മുമ്പ് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല, അതിനാൽ അത് പൂർണമായും കേടുകൂടാതെ ഇരിക്കുന്നു. ചുണ്ണാമ്പുകല്ലുകൊണ്ടുള്ള ഈ കനത്ത കല്ല് മൂടി ലോഹക്ലാമ്പുകളും ഉരുക്കിയ ഈയവും ഉപയോഗിച്ചാണ് റോമാക്കാർ ഉറപ്പിച്ചിരുന്നത്. ആ ഒരു സുരക്ഷാവലയം കാരണമാണ് 1700 വർഷവും ഈ രഹസ്യം ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിനും ശേഷം ബുഡാപെസ്റ്റ് ചരിത്ര മ്യൂസിയം സംഘം അതീവ ശ്രദ്ധയോടെ ആ കനത്ത മൂടി തുറന്നു. പുരാവസ്തു ഗവേഷകരുടെ നെഞ്ചിടിപ്പ് ഉയർന്ന ആ നിമിഷം അകത്ത് ഒരു പൂർണമായ അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടത്തിന്റെ വലിപ്പം, അതിനടുത്തുണ്ടായിരുന്ന അസ്ഥി ഹെയർപിൻ, ആംബർ ആഭരണങ്ങൾ, സ്വർണ്ണ നൂൽ കൊണ്ടുള്ള തുണിയുടെ അടയാളങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിച്ചത് ഇതൊരു യുവതിയുടേതാണ് എന്നതാണ്. ആ യുവതി തനിച്ചായിരുന്നില്ല, അവളുടെ നിത്യയാത്രയ്ക്കുള്ള നിധികളാൽ ചുറ്റപ്പെട്ട നിലയിലാണ് അവൾ കിടന്നിരുന്നത്. ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയത് അതിലെ ശേഖരമാണ്. തികച്ചും സംരക്ഷിക്കപ്പെട്ട രണ്ട് ഗ്ലാസ് പാത്രങ്ങൾ, മനോഹരമായ വെങ്കല രൂപങ്ങൾ, അതിശയിപ്പിക്കുന്ന ഒരു നിധിശേഖരം, 140 നാണയങ്ങൾ. റോമൻ കാലഘട്ടത്തിലെ നാണയങ്ങളുടെ ഇത്രയും വലിയ ശേഖരം, അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശവകുടീരത്തിൽ നിന്ന് ലഭിക്കുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ഗർഗലി കോസ്റ്റിയാൽ എന്ന റോമൻ കാലഘട്ടത്തിലെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞതുപോലെ ഇതിനർത്ഥം മരിച്ചയാൾ സമ്പന്നനോ ഉയർന്ന സാമൂഹിക പദവിയിലുള്ളവനോ ആയിരിക്കാമെന്നാണ്. 4-ാം നൂറ്റാണ്ടിൽ പഴയ സാർക്കഫാഗസുകൾ വീണ്ടും ഉപയോഗിക്കുന്നത് റോമക്കാർക്കിടയിൽ സാധാരണമായിരുന്നു. എന്നാൽ ഈ ശവപ്പെട്ടി ഒരിക്കലും പുനരുപയോഗിച്ചിട്ടില്ല. ഈ യുവതിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ സാർക്കഫാഗസ് എന്ന് വ്യക്തം. ഇത് അവളുടെ കുടുംബം അവർക്ക് നൽകിയ പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്ന് തെളിയിക്കുന്നു. ഈ കണ്ടെത്തലിൽ ശാസ്ത്രീയമായ പ്രാധാന്യത്തിനപ്പുറം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മാനുഷിക വികാരമുണ്ട്. ഈ ശവപ്പെട്ടി കണ്ടെത്തിയ ഉബിഡ പ്രദേശം ഒരു കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തി കാവൽ നിന്നിരുന്ന ഒരു സൈനിക ക്യാമ്പിന് ചുറ്റും വളർന്നുവന്ന സിവിലിയൻ വാസസ്ഥലമായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ ഈ വാസസ്ഥലങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് ആ പ്രദേശം ഒരു ശ്മശാനമായി മാറുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ ഈ ശവപ്പെട്ടിക്കടുത്ത് ഒരു റോമൻ ജലസംഭരണിയും 8 ലളിതമായ ശവക്കുഴികളും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ മുദ്രയിട്ട ശവകുടീരത്തിന്റെ സമ്പന്നതയോ കേടുകൂടാത്ത അവസ്ഥയോടോ പൊരുത്തപ്പെടാൻ അവയൊന്നും അടുത്തെത്തിയില്ല. ഈ നിധികളെല്ലാം മരിച്ചയാളുടെ നിത്യയാത്രയ്ക്കായി ബന്ധുക്കൾ നൽകിയ വസ്തുക്കളായിരുന്നു, ഗബ്രിയേല ഫിനിയസ് വിശദീകരിച്ചു. അവരുടെ വാക്കുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് കാലം മായ്ക്കാത്ത ആഴത്തിലുള്ള ഒരു വികാരമാണ്. മരിച്ചയാളെ ബന്ധുക്കൾ വളരെ ശ്രദ്ധയോടെയാണ് സംസ്കരിച്ചത്. ഇവിടെ അടക്കം ചെയ്തവരെ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഈ കണ്ടെത്തൽ തന്നെ ആഴത്തിൽ സ്പർശിച്ചുവെന്ന് ഫിനിയസ് പറയുന്നു. ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനം എന്നെ വളരെ സ്പർശിച്ചു. ഈ യുവതിയെ അടക്കം ചെയ്തത് അന്നത്തെ ആളുകൾക്ക് എത്രമാത്രം വേദനാജനകമായിരുന്നു എന്നോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആശ്ചര്യവും വിറയലുമുണ്ടാകുന്നു. ഈ ചരിത്ര നിമിഷം അവിടെ അവസാനിക്കുന്നില്ല. ഗവേഷകർ ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ കട്ടിയുള്ള ചെളിയുടെ ഒരു പാളി നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ചെളി അരിച്ചെടുക്കുമ്പോൾ കൂടുതൽ ചെറിയ നിധികൾ, പ്രത്യേകിച്ചും ആ യുവതിയുടെ കമ്മലുകളോ മറ്റാഭരണങ്ങളോ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗബ്രിയേല ഫിനിയസ് ചൊവ്വയിലെ ഗർത്തങ്ങൾക്ക് പോലും പേര് നൽകുന്ന ഈ ആധുനിക യുഗത്തിൽ 1700 വർഷം മുൻപുള്ള ഒരു യുവതിയുടെ ജീവിതം, സ്നേഹം, സമ്പന്നത, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിച്ചു. ഈ നിശബ്ദ സാക്ഷ്യം എത്ര വർഷം കഴിഞ്ഞാലും മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങൾക്ക് മാറ്റമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: കൗതുകരസങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പോക്കിരി രാജ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസി ഗിഫ്റ്റ്. ഗാനം ആവശ്യപ്പെട്ടത് ഐരൂപ്പാറയിൽ നിന്നും വിനു, രാജി, മനു എന്നിവർ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ബാബുരാജ് തൃപ്പുണിത്തറ രചന നിർവഹിച്ച് നാദർഷായി ഈണമിട്ട ഗാനം. ചിത്രം കബഡി കബഡി. ആലാപനം കലാഭവൻ മണി. ഗാനം ആവശ്യപ്പെട്ടത് ആറ്റിൻപുറത്തു നിന്നും കമല.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി. കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. കൈതപ്പുറം രചിച്ച് മോഹൻ സിത്താര ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു സുജാത മോഹൻ. ഗാനം ആവശ്യപ്പെട്ടത് കണ്ണങ്കര നിന്നും സുജ സ്മിത.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയെ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം നന്ദനം. രചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു കാട്ടാക്കടയിൽ നിന്നും സൂരജ്, രവി, മായ, മീന എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശ്രതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ദോസ്ത് എന്ന ചിത്രത്തിലെ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ. ഗാനം ആവശ്യപ്പെടുന്നു കോട്ടവിള നിന്ന് രമണി, രാജി, സീത എന്നിവർ. ആലാപനം ശ്രീനിവാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പറങ്ങോട് നിന്നും സുരേഷ് ബാബു, കീർത്തന എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് വിദ്യാസാഗർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം KJ യേശുദാസ്, സുജാത മോഹൻ.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നിറം എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിജു തിരുമല, സംഗീതം വിദ്യാസാഗർ. യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കിളിക്കൊല്ലൂരിൽ നിന്നും കുട്ടപ്പായി, ചന്ദ്രപ്പൻ, മുരുകദാസ് എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഈണം പകർന്ന ഗാനമാണ് എടുത്തത്. ചിത്രം കൈക്കുടന്ന നിലാവ്. ആലാപനം കെഎസ് ചിത്ര, ശബ്നം എന്നിവർ. ഗാനം ആവശ്യപ്പെടുന്നു പുളിമാത്ത് നിന്ന് വാസന്തി, മീര, മജു, ലച്ചു എന്നിവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. കവടിയാറിൽ നിന്നും രാജേഷ്, സുചിത്ര എന്നിവർ ആവശ്യപ്പെടുന്ന രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം പി ജയചന്ദ്രൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം മേഘം. ഗാനം ആവശ്യപ്പെട്ടത് അക്കരവിളാകത്ത് നിന്ന് സജി, രാമചന്ദ്രൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ മിഠായിക്കും ഓരോരോ മധുരമാണ്. ഈ അടുത്ത കാലത്ത് കഴിച്ച മിഠായിക്ക് കണ്ണിമാങ്ങയുടെ രുചിയായിരുന്നു. മിഠായിയുടെ പേര് കടുമാങ്ങ എന്നായിരുന്നു. എത്രതരം മിഠായികളുണ്ടാവും ഈ ലോകത്ത്, ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. മധുരിക്കുന്ന മിഠായികൾ, പുള്ളിമിഠായികൾ, ബോംബെ മിഠായികൾ, മിഠായികളുടെ ഒരു മായാലോകം തന്നെ ചുറ്റുമുണ്ട്. എന്നാലും പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ, അതെ, ആ മിഠായികൾ തന്നെ, നാരങ്ങാ മിഠായികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മിഠായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ദൈ അടുത്ത കാലത്താണ്. അതുവരെ എന്നല്ല, ഇപ്പോഴും അമ്മയോടും അവളോടും പറയുമ്പോൾ മുട്ടായി എന്ന് തന്നെയാണ് വഴങ്ങുന്നത്. നാട്ടിൽ പണ്ടൊരു മുട്ടായി അപ്പപ്പനുണ്ടായിരുന്നു. എന്തുകൊണ്ടാവും ആളുകൾ അപ്പപ്പനെ മുട്ടായി അപ്പപ്പനെന്ന് വിളിച്ചിരുന്നത്? അറിഞ്ഞുകൂടാ. മുട്ടായി കട നടത്തിയിരുന്നത് കൊണ്ടാവുമോ? അതോ കുട്ടികളെപ്പോലെ മുട്ടായി തിന്നിരുന്നത് കൊണ്ടാവുമോ? അറിഞ്ഞുകൂടാ. ഇനി ചിലപ്പോൾ മുട്ടായി പോലെ അലിയുന്ന സ്വഭാവമുള്ളത് കൊണ്ടാവുമോ? അതും അറിയില്ല. പക്ഷേ മുട്ടായി അപ്പപ്പനെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുട്ടിക്കാലത്ത് ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ കൊച്ചുങ്ങൾക്ക് തരാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് ബിസ്ക്കറ്റായിരുന്നു. ആഗ്രഹിച്ചത് മുട്ടായി കൊണ്ടുവരുമെന്നായിരുന്നു. എന്നാലും വല്ലപ്പോഴും ആരെങ്കിലും മുട്ടായിയുമായി വരും. ബിസ്ക്കറ്റിൻ്റെ ആളുകൾ സുരക്കൊച്ചനും സേതുവുമായിരുന്നു. എപ്പോൾ വന്നാലും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ്. ബിസ്ക്കറ്റ് ഇഷ്ടമായിരുന്നു. എന്നാലും ബിസ്ക്കറ്റ് കമ്പനിയുടെ പാട്ടായിരുന്നു ഏറെ ഇഷ്ടം. ഒരു നാൾ ഞാനും ഏട്ടനെപ്പോലെ വളരും, വലുതാകും. അന്നീ ഞാനും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ് തന്നെ തിന്നും. ഇപ്പോൾ ആ പാട്ട് പരസ്യത്തിൽ കേൾക്കാറില്ല. എന്നാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഏറ്റവും കൂടുതൽ മുട്ടായികൾ കൊണ്ടുവന്നിരുന്നത് ജനുമാമനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ മുട്ടായികൾ കൊണ്ടുവരും. തിന്നാലും തിന്നാലും തീരില്ല, 1000 മുട്ടായികൾ കാണുമായിരിക്കും. സ്വർണ്ണ കവറുകളുള്ള മുട്ടായികൾ, കവറിനകത്ത് മുട്ടായി പൊതിഞ്ഞ വെള്ളിക്കടലാസുകൾ, അതൊക്കെ കളയാതെ എത്രയോ കാലം സൂക്ഷിച്ചു വച്ചു. ജനുമാമൻ മരിച്ചു, മുട്ടായികൾ കൊണ്ടുവരാൻ ആളില്ലാതായി. അതായിരുന്നു അന്നത്തെ വിഷമം. പക്ഷേ പെട്ടെന്നാണ് മോനിച്ചേട്ടന് പട്ടാളത്തിൽ ജോലി കിട്ടിയത്. മോനിച്ചേട്ടൻ പോകുന്നതിൽ വലിയ വിഷമമായിരുന്നു. എന്നാലും മുട്ടായി കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. പക്ഷേ ആദ്യ ലീവിന് വന്നത് നിശ്ചലവും നിശബ്ദവുമായ മോനിച്ചേട്ടനായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അത് നിറയെ വെളുത്ത മുട്ടായികളാണെന്നാണ് തോന്നിയത്. ജലജമ്മായി അലറി വിളിച്ചു കരഞ്ഞു. കരച്ചിൽ കേൾക്കാനാവാത്ത വിധം മഴ പെയ്തു. മോനിച്ചേട്ടനു മീതെ ആലിപ്പഴങ്ങളുടെ പെരുമഴ. മധുരമില്ലാത്ത മുട്ടായികളാണ് ആലിപ്പഴങ്ങളെന്ന് മോനിച്ചേട്ടൻ പറഞ്ഞിരുന്നത് വെറുതെ ഓർത്തുനിന്നു. ഇന്നും ഇഷ്ടം മധുരമില്ലാത്ത മുട്ടായികൾ, ആലിപ്പഴങ്ങൾ അത്രമേലിഷ്ടം.

മുട്ടായി തിന്നാൽ പുഴുപ്പല്ല് വരുമോ? കൂടുതൽ മുട്ടായി തിന്ന ഏതൊരു കുട്ടിയും പേടിച്ചിരുന്ന കാര്യമാണ് പുഴുപ്പല്ല്. പല്ല് കറുത്ത് പൊട്ടും, പുഴുക്കൾ വരും, അയ്യോ. എന്നാലും മുട്ടായി കാണുമ്പോൾ അതെല്ലാം മറക്കും, അറിയാതെ കഴിച്ചു പോകും. പുഴുപ്പല്ല് വരുന്നെങ്കിൽ വന്നോട്ടെ, അത്ര തന്നെ. എന്നാലും ഈ മധുരം, അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന ഈ മധുരം, അത് ഉപേക്ഷിക്കാൻ വയ്യ. അത്രമേലിഷ്ടം അന്നും ഇന്നും ഈ മധുരം.

മണിമുട്ടായി, ബോംബെ മുട്ടായി, പഞ്ഞിമുട്ടായി, മഞ്ഞുമുട്ടായി, വെള്ളയും പിങ്കും നിറത്തിൽ അപ്പൂപ്പൻ താടി പോലത്തെ മുട്ടായി, എങ്ങനെയാവും അതുണ്ടാക്കുന്നത്? നാവിലോട്ടങ്ങ് വെച്ചാൽ മതി അലിഞ്ഞു തീരാൻ. മധുരം മാത്രം, മറ്റൊന്നുമില്ല, മധുരം മാത്രം. പൂ പോലെ മൃദുലമായ ബോംബെ മുട്ടായി ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഉടുപ്പുള്ള മുട്ടായികളേക്കാൾ കുട്ടിക്കാലത്ത് കൂടുതലും പരിചയം ഉടുപ്പില്ലാത്ത മുട്ടായികളായിരുന്നു. ഉരലുമിട്ടായി, ഗോലിമുട്ടായി, നാരങ്ങമുട്ടായി, കോലുമുട്ടായി, അതിനൊന്നും ഉടുപ്പുണ്ടായിരുന്നില്ല. പെട്ടിക്കടകളിലും ബേക്കറി കടകളിലുമൊന്നും അവ കിട്ടുമായിരുന്നുമില്ല. പള്ളിക്കൂടത്തിന് പുറത്ത് അരിവെട്ടിയിൽ മുട്ടായി വെച്ച് കാത്തിരുന്ന മുട്ടായി അമ്മമ്മയിൽ നിന്നേ ഉരലിമിട്ടായി കിട്ടൂ.

വേലിക്കുട്ടിമാമൻ്റെ കടയിൽ ഗോലിമുട്ടായി കിട്ടും. എന്നാലും ഉരലുമുട്ടായി അലിഞ്ഞു തീരാറാവുമ്പോൾ കിട്ടുന്ന തേങ്ങാക്കൊത്തിൻ്റെ രുചി, അത് ഗോലിമുട്ടായിക്കില്ല. ഉരലുമിട്ടായിയോടുള്ള ഇഷ്ടം ഇന്നും നാവ് മറക്കുന്നില്ല. ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ദൈവങ്ങൾ മുട്ടായി തിന്നുമോ? പഴങ്ങൾ തിന്നും, പായസവും തിന്നും, കള്ളുകുടിക്കുന്ന ദൈവങ്ങളുമുണ്ട്. പക്ഷെ മുട്ടായി തിന്നുന്ന ദൈവങ്ങൾ? ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മുരുകക്ഷേത്രമുണ്ട്, മഞ്ച് മുരുകൻ. മഞ്ചുമുട്ടായിയാണ് ഇഷ്ടം. ഉരുളി നിറയെ മഞ്ച് വയ്ക്കും. ആളുകൾ നടക്കി വയ്ക്കുന്നതും മഞ്ച് തന്നെ. അങ്ങനെ മഞ്ച് തിന്നാൻ കൊടുക്കുന്നതിൽ ഐതിഹ്യമൊന്നുമില്ല. ചരിത്രമുണ്ടാവും. അതെന്തായാലും മുട്ടായി തിന്നുന്ന ദൈവം അത് കൊള്ളാം. അതിഷ്ടം, അത്രമേലിഷ്ടം.

കോഴിക്കോട് മുട്ടായി തെരുവുണ്ട്, വിശാലമായ തെരുവ്. അതിൻ്റെ കഥ, തെരുവിൻ്റെ കഥ, വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാകാത്ത നോവൽ, എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ. മുട്ടായി തെരുവാണോ ഇഷ്ടം, അതോ ആ തെരുവിൻ്റെ കഥയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം, ഒന്നിനൊന്നിഷ്ടം, അത്രമേലിഷ്ടം.

കരുണ പറഞ്ഞതാണ്. അവൾ കണ്ട ഒരു സ്വപ്നം. മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ അവളിരിക്കുന്നു. വിജനമായ ഒരു സന്ധ്യാനേരം. ആകാശത്തിൻ്റെ അപാരതകളിൽ ചുവപ്പും മഞ്ഞയും കലർന്ന സന്ധ്യപ്രകാശം ചാരുത പടർത്തുന്നു. നേർത്ത ഒരു പടിഞ്ഞാറൻ ഇളങ്കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി കടന്നു പോകുന്നു. കിഴക്കോട്ട് സഞ്ചരിക്കുന്ന മേഘങ്ങളിൽ നിന്ന് ഒരാൾ, ഗന്ധർവനെപ്പോലെ ഒരാൾ അവളെ നോക്കുന്നു. അയാളുടെ കൈക്കുടന്ന് നിറയെ മുട്ടായികൾ, സ്വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ മുട്ടായികൾ. അത് അവൾക്ക് നേരെ വാരിയെറിഞ്ഞ് ഒരു മേഘത്തിൻ്റെ തേരിലേറി അയാൾ പോയി. മൊട്ടച്ചിക്കുന്നിൻ്റെ പരപ്പ് നിറയെ മുട്ടായികൾ. അവ വാരിയെടുക്കാൻ ഓടി നടക്കുന്നതിനിടെ മഴ പെയ്തു. മഴയ്ക്ക് നല്ല തവിട്ട് നിറമായിരുന്നു. മുടി നനച്ച് മഴ ചുണ്ടുകളിലെത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് ചോക്ലേറ്റ് മഴയായിരുന്നുവെന്ന്. മഴ കനത്തു. അവൾ കുന്നിറങ്ങാൻ തുടങ്ങി. താഴ്വാരത്തിലെത്തുന്നതിന് മുമ്പേ അവൾ ചോക്ലേറ്റ് പോലെ അലിഞ്ഞുപോയി. ഇഷ്ടപ്പെട്ട സ്വപ്നം ചോക്ലേറ്റ് പോലൊരു സ്വപ്നം. അതോ സ്വപ്നം പോലെയുള്ള ചോക്ലേറ്റോ? രണ്ടായാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

മുട്ടായികളെക്കുറിച്ച് കഥകളുണ്ടോ? ഏതെങ്കിലും ഭാഷകളിലുണ്ടാവും. ആയിട്ടായി, മിഠായി, തിന്നപ്പോൾ എന്തിഷ്ടായി, തീർന്നപ്പോളോ കഷ്ടായി എന്ന് കുഞ്ഞുണ്ടി കവിത. പക്ഷേ മുട്ടായി കഥകൾ ഓർമ്മയിൽ പെട്ടെന്നെത്തുന്നത് ആർ കെ നാരായണൻ്റെ കഥയാണ്, സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ്, മാലാഖമാർക്ക് വേണ്ടിയുള്ള മുട്ടായികൾ. നല്ല കഥയാണ്, മുട്ടായി പോലത്തെ കഥ ഇഷ്ടം, അത്രമേലിഷ്ടം.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ വെറുമൊരു കൂട്ടുമാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാർ കൂടിയാണ്. നമ്മെ നമ്മളായിരിക്കാൻ അനുവദിക്കുന്ന, നാം പറയുന്നത് ആത്മാർത്ഥമായി കേൾക്കാൻ തയ്യാറാകുന്ന സുഹൃത്തുക്കൾ ഉള്ളിലുണ്ടാക്കുന്ന സമാധാനം വാക്കുകൾക്കതീതമാണ്. ഇത്തരം നല്ല ബന്ധങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൈകാരികമായ സുരക്ഷിതത്വം നൽകുന്നതിനും വലിയ പങ്കുവഹിക്കുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്തുണ നൽകുന്ന നല്ല സുഹൃത്തുക്കളുള്ളവർക്ക് ഹൃദ്രോഗം, വിഷാദരോഗം തുടങ്ങിയവ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ വളരെ കുറവാണ് എന്നാണ്. സൗഹൃദം എന്നത് കേവലം സംസാരങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് നമ്മുടെ കോശങ്ങളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട്. നല്ല മനുഷ്യരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുമായുള്ള ഒരു ചെറിയ സംഭാഷണം പോലും വലിയൊരു ആശ്വാസമായി നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ വ്യക്തികളെ കൂടെ കൂട്ടുന്നത് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. നമ്മുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ കൂടെയുള്ളവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാവിലെ അല്പനേരം നടക്കാൻ പോകാനോ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനോ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുന്നതിനേക്കാൾ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം നടക്കാൻ പോകുന്നത് മനസ്സിന് കൂടുതൽ ഉന്മേഷം നൽകും. പ്രകൃതിയോടിണങ്ങിയുള്ള ഇത്തരം ചെറിയ യാത്രകൾ തലച്ചോറിലെ സന്തോഷ ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല ശീലങ്ങളുള്ള സുഹൃത്തുക്കൾ നമുക്ക് നൽകുന്നത് രോഗമില്ലാത്ത ഒരു ഭാവിയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും അതേസമയം തന്നെ ക്രിയാത്മകമായി നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നാം തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാനും സഹായിക്കുന്ന സുഹൃത്തുക്കൾ വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. അനാവശ്യമായ പുകഴ്ത്തലുകളേക്കാൾ സത്യസന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ശില്പികൾ. അറിവും തിരിച്ചറിവും നൽകുന്ന അത്തരം ബന്ധങ്ങൾ നമ്മെ കൂടുതൽ പക്വതയുള്ള മനുഷ്യരാക്കി മാറ്റുന്നു. നമ്മുടെ ചുറ്റും പോസിറ്റീവ് ചിന്താഗതി ഉള്ളവരെ നിലനിർത്തുക എന്നത് ഒരു വലിയ നിക്ഷേപമാണ്. നിരാശയുടെയും പരാതികളുടെയും ലോകത്തു നിന്നും മാറി പ്രത്യാശയും ആത്മവിശ്വാസവും നൽകുന്നവരോടൊപ്പം ചേരുന്നത് മാനസികമായ കരുത്ത് നൽകും. ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ പ്രതിരോധ ശേഷിയെ പോലും വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. സ്നേഹവും ബഹുമാനവും നിലനിൽക്കുന്ന ഒരിടത്ത് സമാധാനമായി ശ്വസിക്കാൻ നമുക്ക് സാധിക്കും. ആ ശാന്തിയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം സൗഹൃദങ്ങളെ അവഗണിക്കാറുണ്ട്. എന്നാൽ നല്ലൊരു സുഹൃത്തിനോടൊപ്പം ചെലവഴിക്കുന്ന 30 മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഏറ്റവും വലിയ വിശ്രമമാണ്. നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ നൽകുന്ന സുരക്ഷിത ബോധം മറ്റൊരു ഔഷധത്തിനും നൽകാൻ കഴിയില്ല. ഓരോ മനുഷ്യനും സാമൂഹിക ജീവിയാണെന്നും സ്നേഹപൂർണമായ ബന്ധങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും നാം തിരിച്ചറിയണം.

നിങ്ങളുടെ ആരോഗ്യത്തെ കരുതി നല്ല സൗഹൃദങ്ങളെ കാത്തുസൂക്ഷിക്കുക. വീട് കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരുണ്ട്. എന്നാൽ വീട്, ജോലി എന്നിങ്ങനെ ഈ രണ്ട് ചക്രത്തിനുള്ളിൽ മാത്രം ജീവിതം ഒതുങ്ങുന്നത് പുറമേ നോക്കുമ്പോൾ ചിട്ടയായ ഒന്നായി തോന്നാമെങ്കിലും ഗൗരവകരമായ ചില മാനസിക സാമൂഹിക അപകടങ്ങൾ ഇതിനു പിന്നിലുണ്ട്. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ വൈകാരികമായ വിനിമയങ്ങൾക്കും സമ്മർദ്ദങ്ങൾ പങ്കുവയ്ക്കാനുമായി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ്. ഈ സിസ്റ്റത്തിന്റെ അഭാവത്തിൽ ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങളും വ്യക്തിപരമായ ആശങ്കകളും ഒരാളിൽ തന്നെ കെട്ടിക്കിടക്കാൻ ഇടയാകും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ കടുത്ത ഏകാന്തതയിലേക്കും വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. മറ്റൊരു പ്രധാന അപകടം വ്യക്തിത്വ വികാസത്തിൽ ഉണ്ടാകുന്ന മുരടിപ്പാണ്. സുഹൃത്തുക്കളുമായുള്ള ഇടപെടലുകളിലൂടെയും യാത്രകളിലൂടെയുമാണ് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒരാളിലേക്ക് എത്തുന്നത്. എന്നാൽ വീടിനും ജോലിക്കുമിടയിലുള്ള ഈ ഇടുങ്ങിയ പാതയിൽ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ അത് ഒരാളുടെ സർഗാത്മകതയെയും ലോകത്തെക്കുറിച്ചുള്ള ബോധ്യത്തെയും പരിമിതപ്പെടുത്തുന്നു. വൈകാരികമായ ഒരു വലിയ പ്രത്യാഘാതം എന്തെന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയോ, ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടുകയോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ താങ്ങായി നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തളർത്തിക്കളയും. ജീവിതം

ആസ്വദിക്കുന്നതിന് പകരം അത് വെറുമൊരു യന്ത്രതുല്യമായ കടമയായി മാത്രം മാറുന്നത് വലിയൊരു നഷ്ടമാണ്. എനിക്കെല്ലാം ഭർത്താവ് മാത്രമാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന പ്രവണത വൈകാരികമായ ഒരു വലിയ സുരക്ഷിതത്വമായി തോന്നാമെങ്കിലും മനഃശാസ്ത്രപരമായി ഇത് ഇമോഷണൽ ഡിപ്പെൻഡൻസി അഥവാ അമിതമായ വൈകാരിക ആശ്രിതത്വം എന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരാളുടെ സന്തോഷം, സമാധാനം, തീരുമാനങ്ങൾ എന്നിവ പൂർണമായും മറ്റൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വതന്ത്രമായൊരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഇത് ബന്ധങ്ങളിൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും കാലക്രമേണ പങ്കാളിക്ക് അതൊരു ബാധ്യതയായി അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. എല്ലാ വൈകാരിക ആവശ്യങ്ങൾക്കും ഒരാളെ മാത്രം ആശ്രയിക്കുന്നത് പങ്കാളികൾക്കിടയിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ അപകടം അപ്രതീക്ഷിതമായ മരണം, വിവാഹമോചനം പോലുള്ള വേർപാടുകളോ അല്ലെങ്കിൽ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളോ സംഭവിക്കുമ്പോഴാണ്. ഭർത്താവല്ലാതെ മറ്റൊരു സൗഹൃദ വലയമോ പിന്തുണയോ ഇല്ലാത്ത ഒരു സ്ത്രീ അത്തരം സന്ദർഭങ്ങളിൽ പൂർണമായും തകർന്നുപോകുന്നു. സ്വന്തമായൊരു തനിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർക്ക് അതിയായ പ്രയാസം നേരിടേണ്ടി വരും. സുഹൃത്തുക്കളും സ്വന്തമായ താൽപ്പര്യങ്ങളുമുള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ എളുപ്പമാണ്. ഒരു വ്യക്തിയുടെ വൈകാരിക ലോകം പലരിലായി, അതായത് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് മാനസികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.

ഇത്രയും വിശാലമായ ലോകത്ത് ഒരാൾക്കു പോലും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നോ തനിക്ക് സുഹൃത്തുക്കൾ ആവശ്യമില്ലെന്നോ ഒരാൾ കരുതുന്നതിന് പിന്നിൽ സങ്കീർണമായ പല മനഃശാസ്ത്രപരമായ കാരണങ്ങളും ഉണ്ടാകാം. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ സംരക്ഷകരിൽ നിന്നോ വേണ്ടത്ര വൈകാരിക പിന്തുണ ലഭിക്കാത്തവർ വളർന്നു വരുമ്പോൾ ആരെയും വിശ്വസിക്കേണ്ട, ഞാൻ എനിക്ക് മതി എന്ന നിലപാടിലേക്ക് മാറാറുണ്ട്. മറ്റുള്ളവരുമായി അടുക്കുന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. സ്വന്തം കുറവുകൾ മറ്റൊരാൾ അറിയുമോ എന്ന ഭയം പലരെയും ആഴത്തിലുള്ള സൗഹൃദങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. മറ്റൊരാൾക്ക് മുൻപിൽ മനസ്സ് തുറക്കുന്നത് ഒരു ബലഹീനതയായി അവർ കാണുന്നു. മുൻപ് വിശ്വസിച്ച സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഉണ്ടായ ചതിയോ വഞ്ചനയോ ഒരാളെ പൂർണ്ണമായും ഉൾവലിയാൻ പ്രേരിപ്പിക്കും. ഇനി ആരെയും വിശ്വസിക്കില്ല എന്നൊരു പ്രതിരോധ കവചം അവർ തങ്ങൾക്ക് ചുറ്റും തീർക്കുന്നു. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന അമിതമായ ഉത്കണ്ഠ കാരണം പുതിയ ആളുകളുമായി സംസാരിക്കാനോ സൗഹൃദം സ്ഥാപിക്കാനോ ഇവർക്ക് പ്രയാസം അനുഭവപ്പെടുന്നു. ഞാൻ അത്ര നല്ല ആളല്ല, ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല എന്ന തോന്നൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ മറ്റുള്ളവർ അടുത്തേക്ക് വരുമ്പോൾ സ്വയം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട്. സൗഹൃദങ്ങളില്ലാത്ത അവസ്ഥ പലപ്പോഴും ഒരാളുടെ മനസ്സ് സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. തന്നെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുമ്പോഴാണ് ഒരാൾക്ക് മറ്റുള്ളവരിലേക്ക് മനസ്സ് തുറക്കാൻ സാധിക്കുന്നത്. സ്വന്തം ചിന്തകളെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഒരാൾക്ക് കഴിയൂ. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളെ തളർത്തുന്നവരെയല്ല, മറിച്ച് നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നവരെ കൂടെ കൂട്ടുക. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. നമുക്കൊന്നിച്ച് മുന്നേറാം. ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. നല്ല ബന്ധങ്ങൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ്. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മകളിലൂടെയാണ് തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ PJ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും CPIM പോളിംഗ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധന. പെട്രോളിനും

0: ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള OMR അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
1: फीस को हम स्टूडेंट को रिटर्न करेंगे और जो आगे वाला परीक्षा होगा उसकी 0 फीस होगा. जो 2 से 5 एग्जामिनेशन टाइम था उसको ध्यान में रखते हैं एनटीए ने त्वरित एक निष्पत्ति किया है कि उसको और 15 मिनट बढ़ाएं. 2 से शुरू होगा 5:15 तक ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
0: नीट यूजी चौथे पेपर चोर्चेमाई ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
0: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാനവും 9 ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14 നും 15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർ പുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,575 നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 15-ന്റെ സമതലങ്ങളിലാണ്. 1536 മെയ് 15, ഇംഗ്ലണ്ട്. ഹെൻറി 8-ാമന്റെ 2-ാം ഭാര്യയും എലിസബത്ത് രാജ്ഞിയുടെ മാതാവുമായ ആൻ ബോളിനെ വധശിക്ഷയ്ക്ക് ദേ വിധിക്കുന്നു. 1943 മെയ് 15, കമ്മ്യൂണിസത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1919 രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന കൊമിൻ്റേൺ പിരിച്ചുവിട്ടിരിക്കുന്നു. 1959 മെയ് 15, ശാന്തസമുദ്ര പ്രദേശത്ത് ബ്രിട്ടന്റെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടക്കുന്നു. 1988 മെയ് 15, അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സ്വന്തം സേനയെ പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച്. എണ്ണ കമ്പനികൾ CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും.

0: പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന യു ഡി എഫ് നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒ എം ആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
1: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി എൻടിഎ നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി ഡി ജി എഫ് ടി നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. ടി എച്ച് എസ് എൽ സി, എ എച്ച് എസ് എൽ സി പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം, കൈറ്റ് മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ, പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 താഴ്ന്ന് 1,17,400, ഗ്രാമിന് 14,675 ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 21 കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600 ഡ്രോണുകളും 50 മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മയറിയാൻ, അമ്മുമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ.
2: ജീവിതം കണ്ണുനീരാണെന്നോ? കാലമേ നീ തന്നെ പറയൂ, സൂര്യനും ഞാനും ചിരിക്കുന്ന കണ്ടോ? ലോകമേ നീ നിന്റെ കണ്ണീർ തുടയ്ക്കൂ. ഏതെങ്കിലും വാരികയിൽ കവിത അച്ചടിച്ചാൽ കവിയുടെ പേരിനൊപ്പം വിലക്കമത്തു വീട് എന്നുകൂടി വയ്ക്കണം. വിലക്കമത്തു വീട് ഇന്നില്ല. കാർത്യായനി അമ്മയുടെ കുടുംബ വീടിരുന്ന സ്ഥലത്ത് വലിയ റെസ്റ്റോറന്റ് വന്നു. എന്നാലും പേരിനോടൊപ്പം വിലക്കമത്ത് എന്ന് വയ്ക്കണം. അതൊരോർമ്മയുടെ രക്തം കിനിയുന്ന നനവാണ്. ഇന്ന് അമ്മ, അമ്മുമ്മ, അമ്മായിയമ്മ എന്ന പംക്തിയിൽ ഒരമ്മയുടെ കഥയാണ് കാർത്യായനി അമ്മയുടെ കഥ. ഓർമ്മകൾ നമ്മൾക്ക് കാലം പകരുന്ന കണ്ണുനീരല്ലെന്നറിയൂ. പിന്നെയും ജീവിതം മുന്നോട്ടു പോകുവാൻ ഈശ്വരൻ നൽകുന്ന ശക്തി നേരിന്റെ നാവായിരിക്കുമ്പോഴല്ലേ നാടിന് കൂട്ടായിരിക്കൂ. സ്ഫുടമായി വാക്കുകൾ എടുത്തുവച്ച് കാർത്യായനി അമ്മ അവരുടെ കവിതകൾ ചൊല്ലി. ലളിതമായ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ചില നിർദ്ദേശങ്ങൾ. ജീവിതത്തോടുള്ള ഏറ്റവും പോസിറ്റീവായ സമീപനമായിരുന്നു അതെല്ലാം. റാൻഡി പോഷിനെ കുറിച്ച് കുറെ നേരം സംസാരിച്ചു. പിന്നെ സ്വന്തം ജീവിതത്തിന്റെ പർവ്വങ്ങളും കാണ്ഡങ്ങളും കടന്നുള്ള യാത്ര. കോളേജ് ലെക്ചറർ ആകാനായിരുന്നു കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹം. വന്നു പെട്ടത് മാർക്കറ്റിൽ മീൻ വിൽപ്പനക്കാരിയായി. നോക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, കാലഘടികാര ചലനത്തിൽ നമ്മൾ കടം കൊണ്ട ജീവിതം നാടകം താനെ. കുറ്റബോധമോ

0: നിരാശയോ തോന്നിയിട്ടില്ല. മക്കളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. രണ്ട് പെൺമക്കളും ഉദ്യോഗസ്ഥരാണ്. ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു. കോൺട്രാക്ടറായിരുന്നു. വസ്തുവും ആഭരണങ്ങളുമെല്ലാം വിറ്റ് ഭർത്താവ് ഉണ്ടാക്കിയ കടങ്ങൾ തീർത്തു. എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ നോക്കി അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എന്നും മീൻ കൊണ്ടുവരുന്ന കല്യാണിയോട് ഞാൻ കൂടെ വരട്ടെ മീൻ നിൽക്കാൻ എന്ന് ചോദിച്ച ദിവസം കല്യാണി കരഞ്ഞു. കാർത്യായനി കരഞ്ഞില്ല. വീട് വീടാന്തരം മീൻ കൊണ്ടുപോകാൻ കല്യാണി സമ്മതിച്ചില്ല. മാർക്കറ്റിൽ മീൻകാരികളുടെ അടുത്ത് കൊണ്ടിരുത്തി. മീനിന്റെ ജീവശാസ്ത്രവും രസതന്ത്രവും പിന്നെ അതിന്റെ സാമ്പത്തിക ശാസ്ത്രവും. ദുരഭിമാനമില്ലാത്ത ഏതൊരാൾക്കും ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഈ ലോകത്ത് അന്തസ്സായി ജീവിക്കാമെന്ന് കാർത്യായനി അമ്മ പറയുന്നു. സ്കെയിൽ വെച്ച് അളന്നെടുത്ത ജീവിതം. ഭർത്താവ് മരിച്ചതിന്റെ അടുത്ത മാസം പത്രം നിർത്തി. പാലും വേണ്ടെന്ന് വെച്ചു. കുട്ടികൾ ഇരുന്നു പഠിക്കുന്ന മുറിയിലും അടുക്കളയിലും മാത്രം ബൾബ് കത്തി. ഫ്രിഡ്ജ്, ഫാൻ, മിക്സി എല്ലാം നിശ്ചലം. ചെലവ് ചുരുക്കി. ചുരുക്കിയെന്ന് പറഞ്ഞാൽ അതൊരു വെട്ടിച്ചുരുക്കൽ തന്നെയായിരുന്നു. മക്കളുടെ പുസ്തകങ്ങൾ അവരോടൊപ്പം ഇരുന്ന് വായിച്ചു. ഒരു കവിത പോലും എഴുതി സൂക്ഷിച്ചില്ല. പക്ഷെ എല്ലാം മനസ്സിലുണ്ട്. തണുത്ത ഒരു കാറ്റുമതി അത് പെയ്തിറങ്ങാൻ. ലോകം വാമനൻ മൂന്നടി കൊണ്ടല്ലേ അളന്നത്. ജീവിതം ഞാൻ രണ്ടടി കൊണ്ടളന്നു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും. ഫ്രിഡ്ജും ഫാനുമെല്ലാം ഓരോന്നായി ഓണായി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഒരുക്കമുണ്ടെങ്കിൽ മനസ്സിന് മെരുക്കമുണ്ടാവും. മെരുക്കമുണ്ടെങ്കിൽ എല്ലാം തിരിച്ചെടുത്തിടാം. ഒരിക്കൽ പകച്ചും പതറിയും കൺമുൻപിൽ ഇരുട്ടാർന്നു നിന്ന ജീവിതത്തെ കാർത്യായനിയമ്മ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരുപാട് അലങ്കാരത്തോടെയും വർണ്ണപ്പകിട്ടോടെയും അവരത് ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെ മഴ നനഞ്ഞ് മക്കളും മരുമക്കളും ഒപ്പം കൂടുന്നു. മീൻകാരിത്തള്ളയുടെ മക്കളാണെന്നതിൽ അഭിമാനമേയുള്ളൂ ഇരുവർക്കും. അമ്മയെക്കുറിച്ച് മക്കൾക്ക് പരാതി ഒന്നേയുള്ളൂ. മീനിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അമ്മ കവിത ചൊല്ലിയിട്ടില്ല. കാർത്യായനി അമ്മയ്ക്ക് അതിന് മറുപടിയുണ്ട്. മീനും മക്കളും എന്റെ ജീവിതത്തിലെ സത്യങ്ങളാണ്. കവിത ഭാവനയും സങ്കല്പവുമാണ്. ഹൃദയത്തിന്റെ ഭിത്തികളിൽ ജീവിതത്തെയും കവിതയെയും കാർത്യായനി അമ്മ ചേർത്തുപിടിക്കുന്നു. നിത്യേന കണക്കെഴുതി സൂക്ഷിക്കുന്ന പുസ്തകമുണ്ട്. അതിൽ EMS പടം, അതിനടുത്ത് കല്യാണിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. കടലിടുക്കിലും കാറ്റുലഞ്ഞെല്ലാം ഒടുങ്ങിലും ആളുന്ന തീയിൽ ഞാൻ നീറിയെന്നാകിലും നീ തന്ന ഹൃദയമെൻ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഒരു നാളും ഉടയാതെ കാത്തുവെക്കും. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ചായയും വടയും ചീരയും മീനും പോലെ ലളിതം. പക്ഷെ പെട്ടെന്നങ്ങനെ അളന്നെടുക്കാനായില്ലെന്ന് വരും.
1: അമ്മയറിയാൻ അമ്മൂമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമുക്ക് വിജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നത് മറ്റുള്ളവരുടെയോ ലോകത്തിന്റെയോ കടമയല്ല. അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ബാലൻ, ജ്ഞാനാംബിക എന്നീ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് കഴിഞ്ഞയാഴ്ച പങ്കുവച്ചത്. ബാക്കി ചരിത്രം തുടർന്ന് കേൾക്കാം. 1940

0: 1931 മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം പിറന്നു. മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ പ്രഹ്ലാദയായിരുന്നു അത്. കെ സുബ്രഹ്മണ്യമായിരുന്നു നിർമ്മാണവും സംവിധാനവും. എൻ ബി ചെല്ലപ്പൻ നായരുടെ സംഭാഷണം. കമൽ ഘോഷായിരുന്നു ഛായാഗ്രാഹകൻ. ഗാനരചനയും സംഗീത സംവിധാനവും കിളിമാനൂർ മാധവ വാര്യർ നിർവഹിച്ചു. വി എ ചെല്ലപ്പയും പാപനാശം ശിവനുമായിരുന്നു ഗായകർ. മഹാലക്ഷ്മി പിക്ചേഴ്സ് ചിത്രം വിതരണം ചെയ്തു. 25 ഗാനങ്ങൾ ഉള്ള ചിത്രമായിരുന്നു പ്രഹ്ലാദ. ഗുരു ഗോപിനാഥ്, എൻ പി ചെല്ലപ്പൻ നായർ, പി ആർ രാജഗോപാൽ അയ്യർ, കെ ആർ എൻ സ്വാമി, എൻ കൃഷ്ണപിള്ള, മാസ്റ്റർ സദാശിവൻ, സി എൻ സദാശിവം, ബാലചന്ദ്രൻ, മാധവൻ, ഹരിദാസ്, രാജൻ, രാമസ്വാമി, ഗോപാലൻ, മാസ്റ്റർ ഗോപി, തങ്കമണി, കുമാരിലക്ഷ്മി, ശാരദാബായി തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. അടുത്തൊരു മലയാള സിനിമ രംഗത്ത് വരാൻ 7 വർഷം വേണ്ടി വന്നു. 1948 ഫെബ്രുവരി 25 ചിത്രം തിരശ്ശീലയിലെത്തിയത്. കേരള ടാക്കീസ് ലിമിറ്റഡിന്റെ ബാനറിൽ പി ജെ ചെറിയാൻ നിർമ്മിച്ച ചിത്രം നിർമ്മല. പി വി കൃഷ്ണയ്യരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. എം എസ് ജേക്കബിന്റെ കഥയ്ക്ക് പുത്തേഴത്ത് രാമൻ മേനോനായിരുന്നു സംഭാഷണം എഴുതിയത്. കെ ജി വിജയവും ജി രാമനാഥനും ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രസന്നിവേശം നിർവഹിച്ചത് ബാലുവും. മഹാകവി ജി ശങ്കരക്കുറുപ്പും പുത്തൻകാവ് മാത്തൻ തരകനും ആയിരുന്നു ഗാനരചന നിർവഹിച്ചത്. പി എസ് ദിവാകരന്റെയും ഇ ഐ വാര്യരുടെയും സംഗീതം. ടി കെ ഗോവിന്ദറാവു, പി ലീല, സി സരോജനി മേനോൻ എന്നിവരായിരുന്നു ഗായകർ. ജോസഫ് ചെറിയാൻ, പി കെ വാസുദേവക്കുറുപ്പ്, മാത്തപ്പൻ, എസ് ജെ ദേവ്, ചേർത്തല വാസുദേവക്കുറുപ്പ്, ഭാസ്കരൻ നായർ, രാഘവൻ, എൻ ആർ പഞ്ചനാഥൻ, പി ജെ ചെറിയാൻ, പി ജെ വർക്കി, അന്തപ്പൻ, ബേബി ജോസഫ്, കമലമ്മ, ത്രേസ്യാമ്മ, കുമാരി രാധ, അച്ചാമ്മ, കുട്ടിയമ്മ, വിമലമ്മ, ഗ്രേസി, ഗൗരി ശാന്ത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. എം എസ് ജേക്കബിന്റെ നീലസാരി എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു നിർമ്മല. ഈ ചിത്രത്തിലൂടെയാണ് പ്രശസ്ത പിന്നണി ഗായിക പി ലീല ചലച്ചിത്രവേദിയിലെത്തിയത്. പിന്നണി ഗാന സമ്പ്രദായം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ചിത്രം എന്ന പ്രത്യേകതയും നിർമ്മലയ്ക്കുണ്ട്. 8 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ഉദയ സ്റ്റുഡിയോസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് ഫെലിക്സ് ജെ എച്ച് ബെയ്സ് സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന ചിത്രം 1949 ജനുവരി 14 പ്രദർശനത്തിനെത്തി. കഥയും സംഭാഷണവും നിർവഹിച്ചത് കുട്ടനാട് രാമകൃഷ്ണപിള്ളയായിരുന്നു. ടി ജി ശിവറാം സിംഗും പി രാമമൂർത്തിയും ചേർന്ന് ഛായാഗ്രഹണം നിർവഹിച്ചു. കലാസംവിധാനം ജോൺ വർഗീസ്. അഭയദേവ് ആദ്യമായി ഗാനരചന നിർവഹിച്ച ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം. ബി എ ചിദംബരനാഥ് സ്വതന്ത്ര സംഗീത സംവിധായകനായ ചിത്രവും ഇതുതന്നെയായിരുന്നു. ഗായക പീതാംബരവും പൊൻകുന്നം അംബുജവും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചത്. ജോസഫ് മുളവന, ഗായക പീതാംബര, ആലപ്പി വിൻസെന്റ്, കണ്ടിയൂർ പരമേശ്വരൻകുട്ടി, വിൽസൺ, കെ രാമകൃഷ്ണപിള്ള, കെ ജി പുത്തൂരാൻ, മാത്തപ്പൻ, മിസ് കുമാരി, പി എ അംബുജം, പി ലളിതാബായി, ജാനമ്മ, ലില്ലി, പർവീണ, തങ്കമ്മ, കമല, ലീല, ബേബി ഗിരിജ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. പൂർണമായും കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം. ഉദയ സ്റ്റുഡിയോയുടെ ആദ്യ ചിത്രം, മിസ് കുമാരിയുടെ ആദ്യ ചിത്രം. ഈ സവിശേഷതകളും ചിത്രത്തിനുണ്ട്. 3 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും.
1: ആരുണി ശ്വേതകേതുവിനോട് പറഞ്ഞു, സത്തയാണ് പ്രധാനം, സർവ്വതും സത്തയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ സത്തയിൽ നിന്ന് വന്നതിനൊന്നും തങ്ങൾ സത്തയിൽ നിന്നാണ് വന്നത് എന്നറിയില്ല. കുറെ കൂടി വ്യക്തമാക്കി തരാൻ ശ്വേതകേതു പറഞ്ഞു. ആരുണി പുഴകളുടെയും കടലിന്റെയും കാര്യം പറഞ്ഞുകൊടുത്തു. എല്ലാ പുഴകളും കടലിൽ പതിക്കുന്നു, അവിടെ കടൽ മാത്രമാണ് ഉള്ളത്, പുഴയില്ല. അതുപോലെ വൃക്ഷത്തിന്റെ കാര്യം എടുത്തു നോക്കൂ, അതിന്റെ കടക്കൽ വെട്ടിയാലും മധ്യത്തോ അഗ്രത്തോ വെട്ടിയാലും ജീവരസം ഒഴുകുന്നു. ഒരു ശാഖ വെട്ടിക്കളഞ്ഞാൽ അവിടെ വെച്ച് ഉണങ്ങുന്നു, വേറൊരു ശാഖ വെട്ടിയാലും അതെ, എല്ലാ ശാഖകളും വെട്ടിയാൽ മരം ഉണങ്ങിപ്പോകും. അപ്രകാരമാണ് ജീവരഹിതമായ ശരീരം മരിക്കുന്നത്, ജീവൻ മരിക്കുന്നുമില്ല. ശ്വേതകേതു കുറെ കൂടി ലളിതമായ കാര്യം പറഞ്ഞു തരാം. ഒരു പേരാലിന്റെ പഴമെടുക്കുക, അത് പൊളിക്കുക, എന്താണ് കാണുന്നത്? ശ്വേതകേതു പറഞ്ഞു, ചെറിയ ചെറിയ വിത്തുകൾ. ഇവയിൽ ഒന്നിനെ പൊളിക്കുക, എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ശ്വേതകേതു, നിനക്ക് കാണുവാൻ സാധിക്കാത്ത ആ സൂക്ഷ്മത്വത്തിൽ നിന്നാണ് അതികൂറ്റനായ ഈ പേരാൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം സൂക്ഷ്മതയിൽ നിന്ന് വരുന്നു, സൂക്ഷ്മതയാണ് സത്ത. അതെ, സൂക്ഷ്മതയിൽ നിന്നാണ് നീയും വന്നിരിക്കുന്നത്. ഒന്നുമല്ല എന്ന് നീ തിരിച്ചറിഞ്ഞ ആ സൂക്ഷ്മതയാണ് നീ. ആ സൂക്ഷ്മത ഈ പ്രപഞ്ചം തന്നെയാണ്. നീ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല താനും.
2: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലിയിൽ ഇന്നാദ്യം കൃഷ് എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് ഗോയൽ സംഗീതം നൽകി ഇബ്രാഹിം ആഷ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രേയാ ഘോഷാലും സോനു നിഗമും ചേർന്നു.

ഹം അപ്കേ ഹേ കോൺ എന്ന ചിത്രത്തിനു വേണ്ടി റാം ലക്ഷ്മൺ സംഗീതം നൽകി ദേവ് കോഹ്ലി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
2: ചിത്രം 1942, എ ലവ് സ്റ്റോറി. സംഗീതം നൽകിയിരിക്കുന്നത് രാഹുൽ ദേവ് ബർമൻ. രചന ജാവേദ് അക്തർ.

ഹംടി ശർമ്മ കി ദുൽഹനിയ എന്ന ചിത്രത്തിനു വേണ്ടി ഷാരിഫ് ജോഷിയും ജവാദ് അഹമ്മദും ചേർന്ന് സംഗീതം നിർവഹിച്ച് കുമാർ അഹമ്മദ് അനീസ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗും ശ്രേയാ ഘോഷാലും.

ചിത്രം രാം ജാനെ. സംഗീതം നൽകിയിരിക്കുന്നത് അനു മാലിക്. രചന ആനന്ദ് ബക്ഷി. ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായൺ, സോനു നിഗം, അൽക്ക യാഗ്നി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇനി കഭി ഖുഷി കഭി ഗം എന്ന ചിത്രത്തിനു വേണ്ടി ജതിൻ ലളിത് സംഗീതം നൽകിയ ഗാനം, രചന സമീർ അഞ്ചാൻ, ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായണും അൽക്ക യാജ്ഞിക്കും.

ചിത്രം സിംബ. സംഗീതം തനിഷ് പക്ഷി. രചന ഷാബിർ അഹമ്മദ്. ആലപിച്ചിരിക്കുന്നത് നേഹ കക്കർ, മിൽക്ക സിംഗ് തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ബാസിയാർ എന്ന ചിത്രത്തിനു വേണ്ടി അനു മാലിക് സംഗീതം നൽകിയ ഗാനം, രചന നവാബസു.

മസ്കലിയിൽ ഇനി ദിൽ തോ പാഗൽ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി ഉത്തം സിംഗ് സംഗീതം നൽകിയ ഗാനം, രചന ആനന്ദ് ബക്ഷി, ആലപിച്ചിരിക്കുന്നത് ആശാ ഭോസ്ലെയും ഉദിത് നാരായണനും ചേർന്ന്.

0: കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്വേയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വേയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ വർത്തമാനങ്ങൾ പറയാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. ലോകത്തിൽ നമ്മെ നാമായി തന്നെ സ്വീകരിക്കുന്ന, എത്ര വൈകി എത്തിയാലും കാത്തിരിക്കുന്ന ഒരിടമേ ഉള്ളൂ, അതാണ് നമ്മുടെ കുടുംബം. തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ആ സ്നേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. പഴയ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയെങ്കിലും പരസ്പരമുള്ള കരുതലിന് മാറ്റം വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഒരേ മുറിയിലുണ്ടെങ്കിലും കയ്യിലെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോൺ മാറ്റി വെച്ച് പരസ്പരം നമ്മളോടൊപ്പമുള്ളവരോട് നമുക്ക് സംസാരിക്കാം. കുടുംബങ്ങൾക്കിടയിലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഒരു പരസ്പരം തുറന്ന് പറയൽ, ഒരാളെ മനസ്സ് തുറന്ന് കേൾക്കൽ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിൽ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. എപ്പോഴും നമ്മളെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് കുടുംബം. അത് കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നുമാണ്. ആ ഒരു ദിവസത്തെ ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തത്സമയ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയാം, കുടുംബവിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കുടുംബത്തിൽ നമ്മളെ ഏറ്റവും സ്വാധീനിച്ചത് ആരാണ് എന്നുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ നിർമ്മല.
0: ആ പറഞ്ഞോളൂ നിർമ്മല. കുറലിയോട് ചേച്ചി, സുഖമാണോ?
1: സുഖം.
0: എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇന്ന്.
1: പിന്നെ ആതിര വരട്ടി കേട്ടോ, തിങ്കളാഴ്ച വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചു.
0: ആണോ?
1: ആ, ഞാൻ തിങ്കളാഴ്ച തുടക്കം തൊട്ട് അവസാനം വരെ വിളിച്ച് കിട്ടിയില്ല.
0: പക്ഷെ അന്ന് ഇവിടെ കുറച്ച് സമയം റേഞ്ചിന്റെ ഒരു പ്രശ്നം
1: ഉണ്ടായിരുന്നു,
0: പലർക്കും കിട്ടിയില്ല. ഞാൻ കോള് കേറുമ്പം കോള് കട്ടായി പോകുന്നുണ്ടായിരുന്നു.
1: ആ, രണ്ടു മൂന്ന് പ്രാവശ്യം ബെല്ലി കേട്ട് എടുക്കപ്പോ കട്ടായി പോയി.
0: ആ, അപ്പൊ നിർമ്മൽ ചേച്ചിയുടെ കോൾ ഇവിടെ വന്നു, പക്ഷെ നമുക്ക് അത് പിന്നെ അത് കണക്ട് ആക്കാൻ പറ്റിയില്ല.
1: പറ്റിയില്ല. അതെ അതെ.
0: അപ്പോ അതുകൊണ്ട് സദയം ക്ഷമിക്കൂ.
1: ഞാൻ വെറുതെ പറഞ്ഞത്.
0: ഓ ശരി ശരി, വരട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നത്.
1: അതാണ്. പിന്നെ കുടുംബവിശേഷം അല്ലേ ചോദിക്കണേ? കുടുംബത്തിന്റെ
0: അന്താരാഷ്ട്ര കുടുംബദിനമാണ്.
1: കുടുംബദിനം. അതെ അതെ.
0: നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് പണ്ടൊക്കെ വലിയ വലിയ കുടുംബങ്ങളായിരുന്നു, ഇപ്പൊ അത് വളരെ അണുകുടുംബങ്ങളായിട്ട് മാറി ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങുന്നു കുടുംബം.
1: പണ്ടപ്പനും അമ്മമ്മയും അവരെ കഥകളും കേട്ട് വളർന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ലല്ലേ?
0: ഇല്ല. ഇപ്പൊ എല്ലാം നമ്മളെ അപ്പനും അമ്മമ്മയും എല്ലാം നമ്മളെ മൊബൈൽ ഫോണാണ്.
1: അതെ അതെ. ഇപ്പോഴും നമ്മളെ കൊച്ചുമക്കൾക്കൊന്നും നമ്മളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമില്ല. താല്പര്യമില്ല അവർക്ക്. സമയം ഉണ്ടെങ്കിലും താല്പര്യവും ഇല്ല.
0: അതുകൊണ്ട് ഈ ദിവസം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ നമ്മളെ ഒപ്പം ഉള്ളവരോട് സമയം ചെലവഴിക്കാൻ നമ്മള് ഒരു ഇത് കണ്ടെത്തണം, ഒരു സാവകാശം കണ്ടെത്തണം.
1: ഇനി അത് ഓർമ്മിക്കാനേ പറ്റുള്ളൂ ടീച്ചറേ, അതെന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി.
0: ഇങ്ങനെയൊക്കെ വിഷമിച്ച് പറഞ്ഞ് നമ്മളെ കൂടെ വിഷമിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വിചാരിക്കണ എല്ലാം ശരിയാകുമെന്നും ഇനി നമുക്കൊരു മടക്കയാത്ര ഉണ്ടെന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്.
1: അതൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക്
0: തോന്നുന്നില്ല.
1: ഇല്ല ഇല്ല.
0: എല്ലാം ഈ പണ്ടാരോ പറഞ്ഞ പോലെ അയച്ചാൻ കുഴിച്ചാ ഒന്നേന്നൊക്കെ വന്നാലോ ചെലപ്പോ?
1: ഫോണുള്ളിടത്തോളം കാലം വരുമെന്ന് തോന്നണില്ല.
0: ഫോണിന്റെ ഉപയോഗം ഇനി കൂടിക്കൊണ്ടേ ഇരിക്കേ.
1: അതേ ഉള്ളു. അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവം അതേപോലെ മാറിക്കൊണ്ടേ ഇരിക്കുള്ളൂ.
0: അതെ അതെ. അപ്പൊ നമ്മള്
1: അതെ, അതിനെ പറ്റി ആഗ്രഹിക്കേണ്ട കാര്യൊന്നുമില്ല. അതൊക്കെ നമ്മളെ മുമ്പേ ഉള്ള തലമുറകൾക്കായിരുന്നു അല്ലേ?
0: നമ്മള് വരെ ഓക്കെയാണ്.
1: ആ, നമ്മള് വരെ ഓക്കെയാണ്. അവര് നമ്മളല്ല, അവരെ കഥകൾ കേട്ടാണ് നമ്മള് മുന്നോട്ട് വന്നതല്ല.
0: ഓരോ ഓരോ കാലഘട്ടത്തിലെ ആൾക്കാർക്കും അവരവരുടേതായ മേന്മകളും കുറവുകളും ഒക്കെ ഉണ്ട്.
1: ഉണ്ടുണ്ട്. അതില്ലാതെ
0: തലമുറയിലും ഉണ്ട് കുറെ കുറവുകൾ. അപ്പൊ കൊറേ പോസിറ്റീവ്സും കൊറേ നെഗറ്റീവ്സും കാണും, സ്വാഭാവികമല്ലേ?
1: അത് അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഓടി പോണത്, വല്ല ആത്മഹത്യക്കും അതിനും ഇതിനും ഒക്കെ ഓടണത് അതിൻ്റെതായ കുറവ് കൊണ്ട് ആണ്.
0: ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, നമുക്കൊന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒന്നും ആരും ഇല്ല നമ്മുടെ ചുറ്റാകെ.
1: ഉണ്ടെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല.
0: അതെ അതെ അതെ, അത് കേൾക്കുകയും അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്ന് കേൾക്കുക, അതിന് പോലും കുടുംബങ്ങളിൽ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊക്കെ തിരിച്ചു വരാൻ നമുക്ക് ആഗ്രഹിക്കാം.
1: ആഗ്രഹിക്കാനേ പറ്റുള്ളൂ.
0: വരട്ടെ.

ജീവിതവും അതിൽ നമ്മൾ സംരക്ഷിക്കേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. ആ ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിർമ്മല ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് എല്ലാ റേഡിയോ കൂടിക്കാഴ്ച എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849112. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739112. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഉക്വയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞു വന്ന അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വിജയങ്ങൾക്ക് പിന്നിൽ പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് സമയം എപ്പോഴും മാറ്റിവെക്കാനായി, വർത്തമാനങ്ങൾ പറയാനായി ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് പരസ്പരമുള്ള ഒരു സ്നേഹവും സൗഹൃദപരമായ ഒരു അന്തരീക്ഷവും ഒക്കെ കുടുംബത്തിനകത്തുണ്ടാക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ആരാ?
1: ഞാൻ ഷംസുദ്ദീൻ കരൂപ്പടന്ന.
0: ഞാൻ ഷംസുദ്ദീൻ കരൂപ്പടന്ന, പറഞ്ഞോളൂ.
1: പിന്നെന്താ മാഡം, വിശേഷങ്ങളൊക്കെ?
0: വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളാണല്ലോ. കുറച്ച്
1: നിങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് മഴയുണ്ടോ? എങ്ങനെയാണ് കാലാവസ്ഥ?
0: വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
1: അതെ, ഇവിടെ ഇന്നലെ വൈകുന്നേരം ഒരു രണ്ട് മഴ പെയ്യും, നല്ല മഴ. ഇന്നിപ്പോ മഴയില്ല, ഇന്നിപ്പോ നല്ല വെയിലാണ്. ഇനി പറഞ്ഞോ, ഇനി മാഡത്തെ പറഞ്ഞോ.
0: ഇവിടെ ചക്രവാത ചുഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ.
1: ആ അതെ അതെ. അപ്പൊ എന്തായാലും ഈ തവണ നല്ല മഴ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കാം.
0: നമ്മളെല്ലായ്പ്പോഴും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും മഴ വേണം. അന്നാലൊക്കെ എന്ത് വെള്ളാവുള്ളൂ, കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടൊരു മഴ നമ്മ പ്രതീക്ഷിക്കുന്നു, നല്ലൊരു മഴ.
0: അപ്പൊ ഇപ്പൊ ഇടയ്ക്ക് വലിയ വെള്ളത്തിനൊക്കെ വലിയ ദാരിദ്ര്യമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് മഴയൊക്കെ കിട്ടിയത് കാരണം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ, ശരിക്കും പറഞ്ഞാല് എന്റെ ചെറുപ്പത്തിലുള്ള മഴ, 1960-62 മഴ ഒന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇല്ല. അതിലുണ്ടെങ്കിൽ ഭയങ്കര വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളപ്പൊക്കം ഒരുപാടുണ്ടാവും. കാരണം വെച്ചാല് ഈ പാടത്തന്നെ ഞങ്ങൾ താമസിക്കുന്നത് പാടം. അപ്പൊ ഈ പ്രളയം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായത്. അത് ഒരു 3-4 ദിവസത്തെ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞപ്പോൾ മാറി. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനത്തെ പ്രശ്നം വെച്ചാൽ 1962 62-ലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും, ശരിക്ക് വഞ്ചികുത്തി കളിക്കലും മറ്റേ വാഴപ്പിണ്ടി കൂട്ടിക്കെട്ടി കളിക്കലും അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം അങ്ങനെ ശക്തിയായ ഒരു മഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ പ്രളയത്തിന് മാത്രം അങ്ങനെ ബാധിച്ചുള്ളൂ.
0: നമ്മളെ കുഞ്ഞിലേക്ക് ഇങ്ങനെ ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും.
1: സ്കൂൾക്ക് പോകാൻ പറ്റില്ല. സ്കൂൾക്ക് സ്ലൈറ്റ് ഉള്ള തൊട്ടയും കൊണ്ട് പോയാൽ ഇങ്ങോട്ട് വരുമ്പോ വെറും കാലിത്തൊട്ട മാത്രമേ കിട്ടുള്ളൂ. കാരണം മണ്ണിന്റെ സ്ലൈറ്റ് അല്ല, സ്ലൈറ്റ് ചെളി. അത് മറ്റേ വെള്ളം ഇങ്ങനെ കുതിർന്ന് ഉടഞ്ഞു പോകും.
0: എന്നാലും അത്രയും വലിയ മഴയൊന്നും പെയ്ത് കുട്ടികളെ ഇപ്പൊ
1: ബുദ്ധിമുട്ടില്ല.
0: പിന്നെ കുടയില്ലാത്ത ആൾക്കാരില്ല. അന്നൊക്കെ എത്ര പേർക്കാ കുട ഉണ്ടായിരുന്നു? കുടയില്ല.
1: നമ്മള്
0: വാഴയിലേക്ക് ഇങ്ങനെ വെട്ടി ഇങ്ങനെ തലവരുടെ മുകളിൽ പിടിച്ചോണ്ട് പോകുന്ന ഒരു കാലം
1: ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കുട്ടികളോട് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ദാരിദ്ര്യം?
0: ദാരിദ്ര്യം ചോദിക്കും കുട്ടികൾ.
1: കാരണം ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടില്ല.
0: അങ്ങനെ ആയിരിക്കട്ടെ, അവര് വളരെ സന്തോഷകരമായി ജീവിക്കട്ടെ.
1: അത് തന്നെ. അല്ല, അത് ദൈവാനുഗ്രഹമാണ്. മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റം, ജനങ്ങൾക്ക് നല്ല നല്ല ജോലിയായി, വിദ്യാഭ്യാസം കൂടുതലായി. പിന്നെ ആ വിദ്യാഭ്യാസം ഉള്ളതിന്റെ പേരിൽ അതുപരമായിട്ടുള്ള ഒരുപാട് ജോലികൾ, കമ്പ്യൂട്ടർ ജോലി മറ്റേ അങ്ങനെ ഒരുപാട് ജോലികൾ ആളുകൾക്ക് വന്നപ്പോ കാശായി. അങ്ങനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു.
0: മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങളെ നമ്മൾ കഴിഞ്ഞിട്ട് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അപ്പൊ ഇന്ന് വേണ്ടത് ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനസ്സ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീര ധ്വനിയുണർത്തി. മനസ്സ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീര ധ്വനിയുണർത്തി.

0: ಬೀಜ ಈ ഗാനം
1: ധ്വനി എന്ന ചിത്രത്തിലെ ഒരു ക്ലാസിക്കൽ
0: ക്ലാസിക്കലാണോ
1: സെമി ക്ലാസിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അതിമനോഹരമായ
0: ഗാനം. അപ്പൊ
1: അത് വളരെ മനോഹരമായി ഷംസുദ്ദീൻ ചേട്ടൻ പാടിത്തരികയും ചെയ്തു.
0: അപ്പൊ നമ്മുടെ ഒരു ഷീബ കുമരകുണ്ട്, ജലറാണി. അപ്പൊ അവർക്ക് ഈ ഗാനം, അതോടൊപ്പം തന്നെ ഈ കരുണസായിലെ എല്ലാ ആർജേസിനും ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്നവർക്കും ഇതിന്റെ ഡയറക്ടർ സാറിനും മേഡത്തിന് പ്രത്യേകിച്ചും ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു.
1: ശരി, അപ്പൊ വളരെ സന്തോഷം കരുവപ്പെടുന്നതിൽ നമ്മളെ വിളിച്ചു, പാട്ടൊക്കെ പാടി വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പൊ നമുക്ക് ധ്വനി എന്ന ചിത്രത്തിലെ ഈ പാട്ടി ആവശ്യപ്പെട്ടതുപോലെ എല്ലാവർക്കും ആയിട്ട് ആസ്വദിക്കാം. തത്സമയ പരിപാടിയിൽ ഷംസുദ്ദീനാണ് കരുവപ്പെടുന്നതിൽ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, കുറെ കാര്യങ്ങളും നല്ല പാട്ടുമൊക്കെ നമ്മളോട് പങ്കുവച്ചു. അതേ ആവശ്യപ്പെട്ട ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ് റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്വേൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്വേലിലേക്ക് സ്വാഗതം. പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങാൻ ചിറകടിക്കുന്ന ഈ ഒരു നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്, ഒരു മടക്കയാത്രയെക്കുറിച്ച്. എത്രയൊക്കെ അലഞ്ഞു തിരിഞ്ഞാലും എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ഒടുവിൽ നമ്മൾ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരിടം, ഹൃദയം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്നവരുടെ ആ ഇടം, അതാണ് കുടുംബം. ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ യാത്രകൾ മരത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ നമ്മളോട് ഒരു ശ്രോതാവ് ഉണ്ടായിരുന്നു, പക്ഷേ കോള് കട്ടായിപ്പോയി. തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഉക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു മരത്തിന് അതിൻ്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് മനുഷ്യന് അവൻ്റെ കുടുംബവും. കാറ്റിലും കൊടുങ്കാറ്റിലും നമ്മൾ വീണു പോകാതെ താങ്ങി നിർത്തുന്നത് ആ വേരുകളാണ്. പുറത്തുനിന്ന് നമുക്ക് എത്രയൊക്കെ ചൂടേറ്റാലും ഒടുവിൽ തണലായി മാറുന്ന വീടിൻ്റെ സുഖമുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ കുടുംബം നമുക്ക് എല്ലാറ്റിനേക്കാളും വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ആരാണ്?
1: അൻസാർ കൊല്ലം.
0: ആ, അൻസാർ കൊല്ലം, പറഞ്ഞോളൂ. നല്ല വർത്തമാനം, പറഞ്ഞോളൂ.
1: മലപ്പുറത്താണ്, കൊല്ലത്തല്ല.
0: കൊല്ലത്തല്ല, മലപ്പുറം. കൊല്ലം എന്നാ കേട്ടെ.
1: ആ, കൊല്ലം ഞാൻ പറഞ്ഞത്. ഞാൻ മലപ്പുറത്താണ്, കൊല്ലത്തുനിന്ന് പോയി.

0: ആ ശരി ശരി ശരി. ആ
1: മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഇപ്പൊ മലപ്പുറത്താണോ?
1: ആണോ?
0: ശരിക്കും സ്ഥലം കൊല്ലമാണോ മലപ്പുറമാണോ?
1: അല്ല, ശരിക്കും സ്ഥലം കൊല്ലോ, ജന്മദേശം കൊല്ലോ.
0: ജന്മദേശം കൊല്ലം. ഇപ്പൊ മലപ്പുറത്ത് ജോലിയുടെ ആവശ്യത്തിനായി പോയി അവിടെ നിൽക്കുന്നു.
1: ആ ഇപ്പൊ മലപ്പുറത്തെ സ്ഥാപനത്തിലാണ്.
0: ശരി, അപ്പൊ പറഞ്ഞോളൂ.
1: ആ അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല വർത്തമാനം. അതെ,
0: നല്ല വർത്തമാനം പറയാനും കേൾക്കാനും അല്ലേ നമ്മൾ വിളിക്കുന്നത്.
1: ആ അതെ, അത് തന്നെ.
0: നല്ല വർത്തമാനം പറയണ്ടേ?
1: അപ്പോ ചൂടാണ്, നല്ല ചൂടാണ്.
0: എവിടെയൊക്കെയോ?
1: ആ ഇടയ്ക്ക് മഴ വരും, പിന്നെ പോവും, പിന്നെ ചൂടാവും.
0: അങ്ങനെയാണല്ലോ, മഴ വരും പോവും, പിന്നെ വെയിലാകും, ചൂടാകും, തണുപ്പാകും. അങ്ങനെയാണല്ലോ കാലാവസ്ഥ. ആണല്ലോ കാലാവസ്ഥ. ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ഇപ്പൊ ജോലി സ്ഥലത്താണോ നിക്കുന്നേ?
1: ആണല്ലോ.
0: അവിടെ നിന്നൊക്കെ എടുക്കാവോ? ഫോണൊക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല?
1: ഇവിടെ അതിന്റെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോ പോണം, വാങ്ങി കൊടുക്കുമ്പോ പോണം.
0: അതുവരെ കുഴപ്പമില്ല.
1: അതുവരെ കുഴപ്പമില്ല.
0: വാങ്ങി കൊടുക്കുന്നത് അൻസാറാണോ?
1: ആ ഞാൻ കൊടുക്കും.
0: മൈക്കിലൂടെ ആണോ അല്ലാതെ ആണോ?
1: മൈക്കിനകത്തൂടെ കൊടുക്കും.
0: പണ്ടൊന്നും അങ്ങനെ അല്ലല്ലോ, അല്ലാതെ വിളിക്കുക, അല്ലാതെ വിളിച്ചു പറയല്ലേ ചെയ്യുന്നേ?
1: അല്ല, മൈക്കിനകത്തൂടെ കൊടുക്കും. പണ്ടൊക്കെ
0: പണ്ട്, നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണുമല്ലോ, അങ്ങനെ എനിക്കും
1: അറിയാവൂ. ഇപ്പൊ പള്ളികളിലൊക്കെ മൈക്കൊക്കെ വെച്ചാ വാങ്ങി കൊടുക്കുന്നേ. മൈക്കുണ്ടെങ്കിലും അങ്ങനെ പുറത്തോട്ട് അടുത്തുള്ള വീട്ടുകളിലൊക്കെ കേൾക്കാം, പക്ഷെ ദൂരോട്ട് കേൾക്കത്തക്ക രീതിയിലല്ല.
0: ഒരുപാട് ദൂരേക്ക് ഒന്നും കേൾക്കാറില്ല. ഇപ്പൊ
1: എല്ലാം കേൾക്കാറില്ല, അത് ബോക്സിനകത്താ.
0: ഓക്കെ,
1: ബോക്സ് വെച്ചിട്ട് അതിനകത്താണ്. പിന്നെ പണ്ടെന്നൊക്കെ പറയുമ്പോ ഒരു 10-20 വർഷത്തിനൊക്കെ മുമ്പ് വലിയ നമ്മളീ ഉത്സവത്തിനൊക്കെ വെക്കുന്ന കോളാവി ഉണ്ടല്ലോ, ആ അതൊക്കെ വെച്ചായിരുന്നു പള്ളിയിലൊക്കെ വാങ്ങും. ഇപ്പൊ എല്ലാത്തിനും നിരോധനം ഉണ്ടല്ലോ. കോളാവി അങ്ങ് വെച്ചുകൂടാന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ വെക്കുന്നതൊക്കെ ഉണ്ട് ഉത്സവത്തിനൊക്കെ.
0: ഉത്സവത്തിന് വെക്കും, പക്ഷെ നമ്മള് സ്പെഷ്യൽ സാങ്ഷൻ ഒക്കെ എടുക്കണം.
1: ആ വെക്കുന്നതുണ്ട്,
0: എഴുതിയൊക്കെ കൊടുത്ത് അങ്ങനെ കിട്ടും, അനുവാദം കിട്ടുമല്ലോ. പെർമിഷൻ
1: പെർമിഷൻ
0: എടുത്താൽ നമുക്കത് കേൾപ്പിക്കാം.
1: പക്ഷെ അങ്ങനെ കരുനാഗപ്പള്ളി ഭാഗത്തൊന്നും കോളാമ്പി അല്ല വെക്കുന്നത്, ഇപ്പൊ ബോക്സിനകത്തൂടാ
0: കേൾപ്പിക്കുന്നത്.
1: അമ്പലത്തില് സത്താകൊക്കെ ഉള്ള പരിപാടിയൊക്കെ വരുമ്പോഴേ.
0: അതെ അതെ,
1: ആ ബോക്സിനകത്ത്
0: ഉത്സവ സമയത്താണ് ഈ കോളാമ്പി വെക്കുന്നത്.
1: ആ ഉത്സവ സമയത്താ വെക്കുന്നത്, കാരണം പൊതുജനങ്ങൾക്ക് കേൾക്കണ്ടേ പുറത്തോട്ട് പരിപാടിയെ.
0: പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിയണ്ടേ? ശരി, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആരുണ്യത്തിനകത്ത് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
0: ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
1: ആ യേശുദാസ് വാര്യ പാട്ട്.
0: അപ്പോ
1: ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്. പാട്ട്
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: പി വി മുഹമ്മദ് വടക്കേവാ എന്ന ഒരു പട്ടാമ്പി, പിന്നെ ശിവ കുമരകം, അനിൽ കാഞ്ഞരപ്പള്ളി, പിന്നെ നദീറ മലപ്പുറം പുത്തൽത്താണി, പിന്നെ ആ എന്നെ പരിചയപ്പെടുത്തിത്തന്നത് ഇവര് രണ്ടുപേരെ, ഒന്ന് ശിവ കുമരകം, ഒന്ന് പി വി മുഹമ്മദ് വടക്കേവാലൊരു. ആ ആ ഇത് രണ്ടുപേര് ഈ റേഡിയോ കരുണാസായി എന്നുള്ള റേഡിയോയുടെ നമ്പർ തന്നതേ, അത് പരിചയപ്പെടുത്തിയത്
0: വിളിക്കാറുണ്ടല്ലോ. അപ്പൊ എന്നാലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാവിൽ മുട്ടി വിളിച്ചത് പോലെ എന്ന തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് അൻസാറാണ്. കൊല്ലത്തുള്ള ആളാണ്, പക്ഷെ ഇപ്പൊ മലപ്പുറത്തു നിന്നാണ് നമ്മളെ വിളിക്കുന്നത്. ആരണ്യകം വന്ന ചിത്രത്തിലെ ആത്മാവിൽ മുട്ടി വിളിച്ചത് പോലെ എന്നുള്ള പാട്ട് ഒരുപാട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കരുണാസായി റേഡിയോ പരിചയപ്പെടുത്തിയ വടക്കേ ഭാവന്നൂരിനും ശിവ കുമരകത്തിനുമൊക്കെ വേണ്ടിയിട്ടും കൂടെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. നമ്മൾ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ചിലപ്പോൾ നമുക്ക് വാക്കുകളേക്കാൾ കൂടുതൽ മൗനം കൊണ്ട് സംസാരിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും. അച്ഛൻ്റെ ഗൗരവത്തിന് പിന്നിലെ കരുതലും അമ്മയുടെ വറ്റാത്ത സ്നേഹവും സഹോദരങ്ങളുടെ കുസൃതികളും ഇതെല്ലാം ചേരുമ്പോഴാണ് ജീവിതം എന്ന പുസ്തകത്തിന് ഒരു പൂർണ്ണതയുണ്ടാകുന്നത്. എല്ലാം കൂടെ ചേരുമ്പോഴാണ് വളരെ മനോഹരമായ ഒരു കുടുംബവും ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് അതിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ആരാണ്?
1: ജയരാജാണ്.
0: ആ സുഖമാണോ?
1: സുഖമാണ് മാഡം.
0: കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്.
1: ആ സുഖമാണ്.
0: ആ പറഞ്ഞോളൂ. ചമ്പക്കുളം തച്ചനിലെ
1: പാട്ടാണോ?
0: അതിലേത് പാട്ടായിരുന്നു? ഒളിക്കുന്നുവോ മെഴുക്കുമ്പിളിൽ, ആ പാട്ടാണ് കേൾക്കേണ്ടത്. ശബ്ദം കേട്ടപ്പോഴാ എന്നെ പേടിയാ.
1: പേടിച്ചിട്ടല്ല,
0: പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ. എന്തേ? ആ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഒന്ന് ഞെട്ടിപ്പോയി. പണ്ട് ആദ്യം ഫോൺ കൊണ്ട് ഓടിയത് പോലത്തെ ഒരു
1: അനുഭവം.
0: അത് ഓർമ്മയുണ്ട? ഇപ്പോഴും ആദ്യമായിട്ട് പോക്കുവെയിൽ വിളിച്ച് കോള് കിട്ടിയപ്പോ ഓടി തള്ളി എന്ന് പറഞ്ഞേക്കാം. ഫോണ് ലതയുടെ കൊടുക്കാൻ ശ്രമിച്ചു, വാങ്ങിച്ചില്ല. അവസാനം സംസാരിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം ശ്രോതാവുമായി. പിന്നെ നമ്മുടെ കരുണാസായ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അങ്ങോട്ട്
1: മാറി.
0: പിന്നെ അന്താരാഷ്ട്ര കുടുംബദിനം കൂടിയാണ്, എന്താ പറയാനുള്ളേ? അത് തന്നെ, നമ്മള് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിലുള്ളതും അങ്ങനെ ഒരു കുടുംബമാണ് അല്ലയോ?
1: ആ
0: നമ്മള് പറയുമ്പോൾ ഇങ്ങനെ പരസ്പരം ഊന്നുവടികളായിരിക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ അതേത് വഴിയായിരുന്നു ഒടിഞ്ഞത്?
1: ഇപ്പോഴും
0: പറയാൻ പറ്റും, സമ്മതിക്കില്ല ഇവിടെ.
1: അല്ല, ഇപ്പൊ പറയണുണ്ട്.
0: അന്നൊക്കെ അപ്പൊ ഈ ഒടിഞ്ഞു, ഒരു വടി ഒടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അത് ഏത് വടിയായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലത അവിടെ ഉണ്ട്, അപ്പൊ ഒരു ഊന്നു വടി അവിടെ ഉണ്ട്.
1: ചെറിയ
0: അടുപ്പ്
1: ഹെൽപ്പാണല്ലോ
0: നമ്മളെ മുന്നോട്ട് നടത്തുന്നത്.
1: അതാണ് നമ്മളെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ വലിയ കുടുംബമാണ്.
0: അതാണ് നമ്മളെ ഒരു ഒരു കുടുംബത്തിന്റെ ഒരു ഒത്തൊരുമയാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നടത്തുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ആരോഗ്യവാനായി ഇരിക്കാൻ പറ്റട്ടെ. അപ്പോ അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ? കുഞ്ഞുകുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ.
1: മാഡത്തിന്റെ ഷോ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോ കിട്ടിയില്ല.
0: കിട്ടിയില്ല? ഓ ശരി.
1: നല്ല ഭയങ്കര അടിപൊളി നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അന്ന്.
0: ആണോ? അന്ന് കേറാൻ പറ്റിയില്ല.
1: കേറാൻ പറ്റിയില്ല. അതുപോലെ നല്ല പ്രോഗ്രാമായിരുന്നു.
0: നല്ല പ്രോഗ്രാമും ആയിരുന്നു. ശരി,
1: അങ്ങനെയായിരുന്നു.
0: അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ.
1: ഓ ശരി, അങ്ങനെ ഇതാണ്ട് ഒന്നുമില്ലോ. നമ്മൾ മതി മന്ദിക്കുന്നത്
0: മതിയാക്കാൻ പറ
1: അതെ തന്നെ.
0: എന്താലേ ഇങ്ങനെ
1: എന്താണെന്തോ
0: ജയരേട്ട സംസാരിക്കട്ടെ.
1: മതിയാക്കണില്ല, നമുക്ക് പേടിയാവണില്ല.
0: പേടിച്ചോ എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, പേടിക്കണ്ട പറയൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒളിക്കുന്നു എന്നുള്ള പാട്ട് കേൾക്കുമ്പോ പേടിയൊക്കെ പോകും.
1: മാഡത്തിന്റെ തുടർ മാഡം പറയുമ്പോ തന്നെ പറയും, വേണ്ട വേണ്ട വേണ്ട എന്ന് പറയും. മതി മതി മതി
0: മതിയാക്കാനാ
1: മതിയാക്കി.
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ?
1: കേൾക്കാം മാഡം.
0: ഓക്കെ
1: ഓക്കെ
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ജയരാജേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചത്. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് സ്വാഗതം. പൊന്മയിൽ മാഞ്ഞ് ഇരുൾ പടരുമ്പോഴും മനസ്സിൽ കിടാതെ നിൽക്കുന്ന ഒരു വിളക്കാണ് കുടുംബം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവും അതുതന്നെയാകാം. വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും നമുക്ക് ഹൃദയത്തോട് സ്നേഹത്തോട് ചേർത്ത് പിടിക്കാം. കൂടെയുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ദീപികയാണോ? എവിടുന്നാ ദീപിക വിളിക്കുന്നേ?
1: തിരുമല.
0: വിളിച്ചിട്ടുണ്ടോ?
1: അനിയൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ആമും വിളിച്ചിട്ടുണ്ട്.
0: ദീപിക ഇതുവരെ നേരിട്ട് വിളിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ പഠിച്ചോണ്ടിരിക്കും, പഠിക്കുന്ന ആളാണോ? ഏത് ക്ലാസ്സിലാ? ഇനി ഏഴിലേക്കാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിക്കണേ. അവിടെ അവിടെ തന്നെയാണോ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നേ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്കൂളാണോ? ഒരുപാട് കുട്ടികളുണ്ടല്ലേ കോട്ടൺ ഹില്ലില്? നമ്മളിങ്ങനെ ഇടയ്ക്ക് പത്രത്തിൽ ഇങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വരുമ്പോഴൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുമല്ലോ കോട്ടൺ ഹില്ലിലെ കുട്ടികളുടെ, കണ്ടിട്ടുണ്ടോ? പത്രമൊക്കെ വായിക്കൂ. വായിക്കാറുണ്ട്. ഏത് പത്ര വായിക്കുന്നേ? മലയാള മനോരമ വായിക്കും. സപ്ലിമെന്റ് ഒക്കെ വായിക്കൂ ഞായറാഴ്ചത്തെ? അല്ലല്ല, ഞായറാഴ്ച ഒരു പേപ്പർ കാണും. സപ്ലിമെന്റ് സൺഡേ സപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കാണും. എല്ലാ പത്രത്തിന്റെയും കൂടെ അത് വായിക്കണം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. പുസ്തകങ്ങളൊക്കെ വായിക്കോ? ബാലരമ ഡൈജസ്റ്റ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാനൊക്കെ അല്ലേ? പഠിക്കാനൊക്കെ മെടുക്കി കുട്ടിയാണോ? അപ്പോ പാട്ട് പാടൂ.
1: പഴയ പാട്ടാണ്
0: മതി. പഴയ പാട്ടാണ് എനിക്കിഷ്ടം. പാടിക്കോ.

0: അടിപൊളി, നന്നായിട്ട് പാടിയല്ലോ. ഏത്
1: താങ്ക്
0: സിനിമയിലെ
1: യു.
0: പാട്ടാന്നറിയോ?
1: ഞാനിപ്പോ പാടിയ പാട്ടോ?
0: ആ
1: വൈശാലി.
0: ആ വൈശാലി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല,
0: ആ
1: ചെറിയ ചില സീനൊക്കെ കണ്ടു.
0: ചെറിയ ചില സീനൊക്കെ കണ്ടിട്ടുണ്ട്. പുരാണത്തിലൊരു കഥയൊക്കെ ആസ്പദമാക്കിയിട്ടൊക്കെ ഉണ്ടായ ഒരു സിനിമയാണ്. ശരി,
1: ആ
0: ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ. ഒരു പാട്ടാണ് ഇപ്പോൾ ദീപിക പാടിയത്. സ്കൂളിലൊക്കെ
1: ആ
0: മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ആ
0: ഇല്ല.
1: ഉണ്ട്.
0: ഉണ്ട്. ആ സമ്മാനമൊക്കെ കിട്ടാറുണ്ടോ? അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഈ നീല രാവൻ എന്ന പാട്ടാണ് കേൾക്കുന്നത്.
0: അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ?
1: അമ്മമ്മയ്ക്കും ടീച്ചറിനും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: അനിയന്റെ പേരെന്തായിരുന്നു?
1: സൂര്യൻ.
0: സൂര്യൻ. അമ്മൂമ്മയുടെ പേരോ?
1: ഉമ്മ.
0: ഉമ്മ. അപ്പം അമ്മൂമ്മയ്ക്കും സൂര്യനും എന്നെ എന്നെയല്ലേ ഉദ്ദേശിച്ചേ?
1: ആ
0: ആ ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. ആ പാട്ടല്ലേ? ആ പഴയ ഒരു മനോഹരമായ ഒരു പാട്ടാണ്. അമ്മൂമ്മയുടെ അടുത്ത് എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കൂലേ. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ ദീപിക?
1: പാട്ട് പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മനോഹരമായിട്ടൊക്കെ പാടി പഠിക്കൂ. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ഈ പാട്ട് കേൾക്കാം. ഓക്കെ ശരി. അപ്പോൾ ദീപികയാണ് തിരുമല നിന്ന് സംസാരിച്ചത്. ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പഴയ പാട്ടാണ് നമ്മളെ പാടി കേൾപ്പിച്ചത്. കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു പഴയ പാട്ടാണ്. നമുക്ക് പോക്കുവേയിലൂടെ ആ ഒരു ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: മൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. തമ്മിൽ പിടങ്ങാനും പരിഭവിക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു ചെറിയ ചിരിയിലോ സാരമില്ലടോ എന്നൊരു വാക്കിലോ എല്ലാ പരിഭവങ്ങളും അലിഞ്ഞു പോകുന്ന ഒരിടമുണ്ട്. അതാണ് കുടുംബം. തെറ്റുകൾക്ക് മാപ്പ് നൽകാനും കുറവുകളോടെ തന്നെ നമ്മളെ സ്നേഹിക്കാനും കുടുംബത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. എല്ലാവർക്കും കുടുംബദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. സുഖമാണല്ലോ. ഏത് പാട്ടാ
1: പറഞ്ഞിരിക്കുന്നത്?
0: മാനത്തെ വെളുത്ത എല്ലാ പാട്ട്.

0: வெட்டர்ல கேட்கண்ட. ஆ
1: மேல சூப்பராஜ் பாருங்க சொல்லலாம்.
0: ஆ தேங்க் யூ.
1: ஆ பட்டான வேண்டோ.
0: இ பட்டான வேண்டோ. ஆ பின்ன எந்தக்கே இந்த
1: பழைய பாட்டெல்லாம் கொள்ளோம்.
0: எல்லா பாட்டும் கொள்ளலாம், பழையதும் புதியதும் எல்லாம் கொள்ளலாம். புதிய பிள்ளைகளோட நமக்கு ஒன்றும் பറയാൻ പറ്റില്ല, அது பழையதே கொள்ளலாம்.
1: அதே
0: பிள்ளைகளோட நம்ம ஓடிச்சிட்டு அடிக்கும்.
1: அதே.
0: ஆ அப்படி நமக்கு வரையும் அதும் கொள்ளலாம் இதும் கொள்ளலாம்.
1: அதே.
0: ഈ പാട്ട് നാർക്കലിന് വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? ചായ കുടിച്ചിട്ട് പൈസ വാങ്ങിച്ചില്ലേ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറെ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടാം, ഫ്രീ ആയിട്ട്
1: കൊടുക്കട്ടെ.
0: ഭയങ്കര ഉദാര മനസ്കനാണ്. അങ്ങനെ പോവാൻ പാടില്ല. ഇനി പോകുമ്പോ പറയണം പൈസ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ചായ കുടിക്കുന്ന പരിപാടിയേ ഇല്ലെന്ന് പറയണം. അങ്ങനെ അങ്ങനെ ആയ അങ്ങനെ പൈസ
1: ഇട്ടുണ്ടേ.
0: അദ്ദേഹം കുറച്ച് ഉദാര മനസ്കനാണ്. അത്രയും ഉദാര മനസ്കത പാടില്ല. ഒരു പ്രാവശ്യമോ കൊടുക്കാം, സ്നേഹവും സൗഹൃദവും കൊണ്ട് ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് വേറൊന്നും പറയാതെ പൈസ വാങ്ങിക്കണം. രണ്ടാമത് പൈസയൊക്കെ വാങ്ങിക്കണം. നമ്മളൊരു ബിസിനസ് അല്ലേ, ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവോ അവിടെ? ശരി ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പോ ടൈറ്റസ് ചേട്ടനാണ് വിളനാട് ഇന്നിപ്പോ നമ്മളോട് സംസാരിച്ചത്. മനസ്സിൻ മടിയിലെ മാൻകുരുന്നേ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് കാവലായി നിൽക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അമ്മയുടെ മനസ്സിലെ ആകുലതകൾ, അച്ഛൻ്റെ ഉള്ളിലെ കരുതൽ, നമ്മളെവിടെ ആയിരുന്നാലും നമ്മെ തിരികെ വീടെത്തിക്കുന്നത് കുടുംബമെന്ന അദൃശ്യമായ സ്നേഹ ചരടുകളാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ, കേൾക്കാമോ?
1: ഇതാരാണ്?
0: സെബാസ്റ്റ്യൻ ചേട്ടൻ, പറഞ്ഞോളൂ. ഏത് പാട്ടാണ് വേണ്ടേ?
1: പാട്ട് മഹാദേവന്റെ ഒരു പാട്ടാണ് ചോദിച്ച പാട്ടിന്റെ ഏത് പണമെന്ന് എനിക്കറിയില്ല. അപ്പൊ മഹാദേവന്റെ ഒരു പാട്ട് ആണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: അത് ഏത് വാക്ക് ചോദിച്ച പാട്ടിന്?
1: ഞാൻ നമശിവായ ചൊല്ലുന്ന ഒരു പാട്ടുണ്ട്, പക്ഷെ അത് ഏത് പാട്ടിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
0: ഈ പാട്ടാണ് നമശിവായ നമശിവായ ഓം നം, അതാണോ?
1: നമശിവായ, അതെ.
0: അതിന്റെ തുടക്കം അറിയാമോ? തുടക്കം അറിഞ്ഞാലല്ലേ നമുക്ക് പാട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, നോക്കാം. നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ശങ്കര ശങ്കരനും തുടങ്ങുന്നെങ്കിലും ഒക്കെ പാട്ടിടാം. നമ ശിവായ നമ ശിവായ ഓം നമ, അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ തുടക്കം അങ്ങനെ

0: അല്ല.
1: തുളസാങ്കന്ന അല്ല, അതെ അതെ, എനിക്ക്
0: ആ
1: തുളസാങ്ക എനിക്ക്
0: അവിടെയാണ്
1: പിടികിട്ടി,
0: നമ്മളെ
1: അതുകൊണ്ടാണ് ഞാൻ
0: ആകെ
1: അങ്ങനെ പറഞ്ഞത്.
0: ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ശരി, അപ്പോ കുറച്ച് ദിവസമൊക്കെ ആയല്ലോ നമ്മൾ സംസാരിച്ചിട്ട്.
1: സംസാരിച്ചെന്ന് വെച്ചാൽ നമുക്കിപ്പോ നേരത്തെ ഒരാഴ്ചയിൽ 5 ദിവസം നമുക്ക് എല്ലാവർക്കും തന്നിരുന്നു പാർട്ടി ചോദിക്കാനായിട്ട്. ഇപ്പൊ അതിനകത്ത് വെട്ടി കുറച്ച് കുറച്ചിട്ട് 2 ദിവസം ആക്കി. അപ്പൊ പിന്നെ ഒരു അന്ന് തന്നെ വിളിച്ച നമുക്ക് കിട്ടില്ല. ഇപ്പൊ തന്നെ വിളിച്ചെങ്ങനെ കിട്ടുന്ന, പിന്നെ അവിചാരമായി ഇപ്പൊ കിട്ടിയതാണ്. ഞാനൊന്ന് ട്രെയിലർ നോക്കിയപ്പോ അങ്ങനെ കിട്ടി എന്നുള്ളതാണ്.
0: ട്രയൽ ചെയ്തപ്പോ കിട്ടി. ഇവിടെ 5 ദിവസം വിളിച്ചപ്പോ കിട്ടിയില്ല, പിന്നെയാണ് 2 ദിവസം കിട്ടണം എന്നാണ് പറഞ്ഞു വരണേ.
1: 5 ദിവസം വിളിക്കുമ്പോ ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഈ 2 ദിവസം ആക്കിയൊന്നും എങ്ങനെ കിട്ടുന്നു?
0: ആ 2 ദിവസമായ പിന്നെ
1: മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ വരുന്നോണ്ടാണ് അത് നമ്മള് കിട്ടുന്നതല്ല. പക്ഷെ 5 ദിവസത്തിൽ 2 ദിവസം ആക്കി. പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കല്ലേ.
0: അല്ല, 3 ദിവസം ഉണ്ട്, ഒരു ദിവസം ഞാൻ അല്ലാന്നേ ഉള്ളൂ.
1: അതെ അതെ, 1 ദിവസം ടീച്ചറല്ല. അതെ അതെ,
0: 1 ദിവസം ഒരു ഗസ്റ്റ് ഒക്കെ വരും. ആ
1: അതെ,
0: ദിവസം ഒക്കെ ഒന്ന് വിളിച്ചു നോക്കണം, ഗസ്റ്റിനോട് സംസാരിക്കാം. ഗസ്റ്റിനോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന്
1: കിട്ടുമ്പോ അങ്ങനെ
0: നമ്മള് കടയിൽ നിക്കുന്നോണ്ട് നമുക്ക് ഇതേ എന്ന് പറഞ്ഞ് നിക്കാൻ പറ്റൂലല്ലോ. ആര് വന്നാലും ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടേ വരൂ അല്ലേ. കടയിൽ നിന്ന് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ
1: വരും,
0: അപ്പൊ നമുക്ക് പിന്നെ സാധനം കൊടുക്കും. അത് കൊറേ നാളിന് ശേഷം കിട്ടിയോണ്ട് സംസാരിക്കുകയും വേണം. ആഹാരമൊക്കെ കഴിച്ചു? ചോറാണോ ദോശയാണോ കഴിച്ചേ?
1: ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചു.
0: ചോറൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ചു മുമ്പ് ഇങ്ങനെ ചോറ് കഴിച്ച കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പാട്ടിന്റെ ബ്രേക്കിൽ. സുഖായിട്ടിരിക്കുന്നല്ലോ?
1: സുഖം തന്നെ, ജീവിതം അങ്ങനെ പോകുന്നു.
0: ഒരു വിധമൊക്കെ അങ്ങനെ പോകുന്നു. കടയൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ. എപ്പോഴും കടയിൽ തന്നെ ഉണ്ട്. കടയിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒളിച്ചിരിക്കുകയാണ്, അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്.
1: അതിനിടയിലും
0: അതെ അതെ. ശരി, അപ്പൊ അടുക്കളയിൽ നിന്നത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. ഒരു വീടിന്റെ കണ്ണായ ഭാഗമാണ് അടുക്കള. അടുക്കള ഇല്ലാതെ ഒരു ജീവിതമില്ല.
1: അതെ അതെ, അടുക്കള വീട്ടിന്റെ കരളായ ഭാഗം തന്നെയാണ്.
0: അതെ,
1: എല്ലാ വിധത്തിലും നോക്കിയാലൊക്കെ വീട്ടിന്റെ കരളായ ഭാഗമാണ് അടുക്കള.
0: അതെ അതെ, അതുകൊണ്ട് വേറെ ഏത് സ്ഥലത്തേക്കാൾ അവിടെ ഭംഗിയായി സൂക്ഷിക്കണമെന്നാണ്.
1: അതെ,
0: ശരി. അപ്പോ
1: കരുവിന്റെ ഒരു വിധമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അടുക്കള കഴിഞ്ഞവരുടെ വേറെ പരിപാടിയൊന്നുമില്ല.
0: അതെ അതെ,
1: അടുക്കള
0: സാധനങ്ങളൊക്കെ
1: അങ്ങനെ സാധനങ്ങളൊക്കെ
0: പാചകം നടക്കാറില്ല അല്ലേ?
1: ഇല്ല ഇല്ല, പാചകം ഇവിടെ ഇപ്പൊ ചെയ്യാറില്ല. ഭാര്യ മരിച്ച ശേഷം പാചകം അങ്ങനെ ഒന്നും പരിപാടി ഇല്ല. ചായ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതും നിർത്തി. ഇപ്പൊ പിന്നെ ഈ മുറുക്കാൻകളിയും പിന്നെ പഴക്കച്ചവടം ആയിട്ടൊക്കെ അങ്ങനെ പോകുക.
0: അപ്പോ ഇന്ന് പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും കേൾക്കുന്നല്ലേ, കേൾക്കട്ടെ.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിക്കണം, അപ്പൊ ഓടി അടുക്കളയിൽ പോയി നിന്നിട്ട് സംസാരിക്കാം. ശരി ശരി, ഓക്കെ ചേട്ടാ.
1: ശരി
0: ശരി. അപ്പോ പോച്ചിൽ നിന്ന് സെബാസ്റ്റ്യൻ ചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. അങ്ങനെ കുറച്ചു നാളായി നമ്മളെ വിളിച്ചിട്ട്. ഇന്ന് സാധാരണ വിളിക്കുമ്പോൾ കടയിൽ ആള് വരും, അപ്പൊ പിന്നെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. ഇന്നങ്ങനെ തന്ത്രപരമായിട്ടാണ് കോള് കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പോൾ അതേ ആവശ്യപ്പെട്ടതുപോലെ ശിവഭഗവാന്റെ ഒരു പാട്ട് കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് പലരും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താറുണ്ട്. അപ്പോൾ കുടുംബം എപ്പോഴും നമ്മൾ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണ്. നമസ്കാരം, തച്ചോട്ടാവിൽ നിന്നും ബാലകൃഷ്ണനാണ്. കവാടം എന്ന സിനിമയിൽ ഒ എൻ വി സാർ എഴുതി യേശുദാസ് പാടിയ മന്ദാരങ്ങൾ പൂക്കുട ചൂടി മലർദീപങ്ങൾ നീളനിരന്നു എന്ന പാട്ട് കേൾപ്പിച്ചു തരണം. എല്ലാ കരുണാസായി ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് റേഡിയോ ദിനത്തിൽ കരുണാസായിൽ വന്ന എല്ലാവർക്കും കൂടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അറിവിൻ്റെ കലവറയാണ് ഈ എഫ് എം റേഡിയോ. നേർവഴി നടക്കാനുള്ള സന്ദേശങ്ങൾ പറഞ്ഞു തരുന്ന എഫ് എമ്മിനും പരിപാടി അവതരിപ്പിക്കുന്നവർക്കും കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം എന്നാണ് ബാലകൃഷ്ണൻ മെസ്സേജായി അയച്ചിരിക്കുന്നത്. അതേ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിലൊരു ചോദ്യമുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏതാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ആഫ്രിക്ക എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഉത്തരം എഴുതി അറിയിച്ചിട്ടുള്ളത് തീർത്ഥയാണ്, കല്ലയത്ത് നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമ്മൾ കേൾപ്പിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രത്യേകതകളും കുടുംബത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ആവശ്യകതകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയുള്ളവർ ആയിരിക്കണമെന്നില്ല. പല സ്വഭാവമുള്ളവർ, പല ചിന്താഗതിക്കാർ. എന്നാൽ ഈ വ്യത്യസ്ത നിറങ്ങളെല്ലാം ഒത്തുചേരുമ്പോഴാണ് ജീവിതം, കുടുംബം ഒരു മഴവില്ല് പോലെ ആയിത്തീരുന്നത്. എന്തായാലും വെളിച്ചം കെട്ടുപോകുന്ന സന്ധ്യകളിൽ നമുക്ക് വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അരികിലുള്ളവരുടെ വില അവർ കൂടെയുള്ളപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുക. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അരികിലുള്ളവരോട് മനസ്സ് തുറന്നൊരു വാക്ക് സംസാരിക്കുക. സ്നേഹത്തിൻ്റെ ഈ പോക്കുവെയിൽ നാളങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി. തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമാണ്. ഇന്നത്തെ പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനിടയിൽ സംസാരിച്ച് പോകാനായിട്ട് സാധിച്ചു. ഒരുപാട് പേർ നമ്മളെ വിളിച്ചു, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ അയച്ചു. വളരെ സന്തോഷം. വരും ദിവസങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടോടുകൂടി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് എക്സലിസം എന്ന ചിന്താധാരയെക്കുറിച്ച് കേൾക്കാം. 60s അവസാനം വടക്കൻ ബംഗാളിലെ നക്സൽ ബാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിലേക്ക് പടർന്ന അഗ്നിയായിരുന്നു നക്സലിസം. വ്യവസ്ഥിതിയോടുള്ള കലഹവും അധസ്ഥിതരുടെ മോചനവും ലക്ഷ്യമിട്ട ഈ പ്രസ്ഥാനം പിന്നീട് വലിയൊരു വിഭാഗം ചിന്തകരെയും എഴുത്തുകാരെയും സ്വാധീനിച്ചു. എന്നാൽ കാലാന്തരത്തിൽ ആയുധം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്ന് രൂപപ്പെട്ടതാണ് എക്സലൈറ്റ് എന്ന പുതിയൊരു ഭാവുകത്വം. വിപ്ലവത്തിന്റെ കത്തുന്ന കനലായിരുന്നു നക്സലിസം. ചൈനീസ് വിപ്ലവത്തിന്റെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ഈ ദർശനം അധികാരം തോക്കൻ കുഴലിലൂടെ എന്ന സങ്കല്പത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയുള്ള സായുധ കലാപങ്ങളും വർഗശത്രുക്കളെ ഇല്ലാതാക്കലുമായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ. വിട്ടുവീഴ്ചയില്ലാത്ത തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു. സമത്വസുന്ദരമായ ഒരു വിപ്ലവ ലോകമായിരുന്നു സ്വപ്നം. സാഹിത്യം, കല, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അഗാധമായ മാറ്റങ്ങൾ വരുത്താൻ നക്സലിസത്തിന് സാധിച്ചു. വിപ്ലവത്തിന്റെ കഠിന വഴികൾ താണ്ടി പിൽക്കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുവന്നവരാണ് എക്സലൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവർ വിപ്ലവത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയല്ല ചെയ്തത്, മറിച്ച് അതിന്റെ പ്രയോഗരീതികളെ നവീകരിച്ചു. തോക്കിന് പകരം തൂലികയെയും കലഹത്തിന് പകരം കരുണയെയും ഇവർ ആയുധമാക്കി. സായുധ വിപ്ലവത്തിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തനം, മനുഷ്യാവകാശം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സാമൂഹിക മേഖലകളിലേക്ക് ഇവർ മാറി. പുറമേയുള്ള വ്യവസ്ഥിതിയെ മാറ്റുന്നതിനേക്കാൾ മുൻപേ മനുഷ്യന്റെ ആന്തരിക ബോധത്തെ മാറ്റണമെന്ന തിരിച്ചറിവായിരുന്നു എക്സലൈറ്റുകളുടെ ദർശനം. എക്സലൈറ്റ് ചിന്താഗതിയുടെ കാതലെന്നത് സായുധ വിപ്ലവത്തിന്റെ കഠിനമായ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് കലയുടെയും സാഹിത്യത്തിന്റെയും മാനവികമായ വിശാലതയിലേക്കുള്ള കൂടുമാറ്റമാണ്. പുറമേയുള്ള വ്യവസ്ഥിതിയെ ആയുധം കൊണ്ട് തകർക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ ആന്തരിക ബോധത്തെ സ്നേഹം കൊണ്ടും സർഗാത്മകത കൊണ്ടും പരിവർത്തനം ചെയ്യാനാണ് ഈ ചിന്താധാര ശ്രമിക്കുന്നത്. രാഷ്ട്രീയപരമായ വിദ്വേഷത്തിന് പകരം പരിസ്ഥിതി ബോധം, മനുഷ്യാവകാശങ്ങൾ, സ്വയമന്വേഷണങ്ങൾ എന്നിവയിലേക്ക് ഇവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. വ്യക്തിത്വത്തിലെ സ്വാർത്ഥതയെ വെടിഞ്ഞ് മറ്റൊരാളെ അയാളുടെ എല്ലാ പരിമിതികളോടും കൂടി ഉൾക്കൊള്ളുന്നതും സഹജീവികളോടുള്ള കരുണ മുൻനിർത്തിയുള്ളതുമായ ഒരു പുതിയ സാംസ്കാരിക നൈതികതയാണ് ഈ വിപ്ലവകാരികൾ പടുത്തുയർത്തുന്നത്.

0: ആയുധങ്ങൾ നിശബ്ദമാകുമ്പോഴും വിപ്ലവക്കാരിയുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഒരു കവിതയായോ ഒരു സാന്ത്വനമായോ അല്ലെങ്കിൽ അറിവിന്റെ ഇടങ്ങളായോ പുനർജനിക്കുന്നു. നക്സലിസം ഒരു ചോദ്യചിഹ്നമായിരുന്നെങ്കിൽ എക്സലേറ്റ് ചിന്താഗതികൾ ഒരു ഉത്തരമാണ്. സ്നേഹവും കരുണയുമാണ് ഏറ്റവും വലിയ വിപ്ലവം എന്ന തിരിച്ചറിവിന്റെ ഉത്തരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇറ്റലിയിലെ ടെൻട്രോ നഗരത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു രസകരമായ ആചാരമാണ് ടോങ്ക. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും പരിഹസിക്കാനും അവരുടെ തെറ്റുകൾ പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടാനും ഇറ്റലിക്കാർ കണ്ടെത്തിയ ഒരു നാടകീയ ശിക്ഷയാണ് ഇത്. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം വേണമെന്ന് നാം എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഉത്തരവാദിത്വം മറന്ന് വിഡ്ഢിത്തം കാണിക്കുന്ന ഭരണകർത്താക്കളെ ഒരു കൂട്ടിലിട്ട് പുഴയിൽ മുക്കുന്ന ഒരു നാട് ലോകത്തുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കുമോ? ഇറ്റലിയിലെ ട്രെൻട്രോ നഗരത്തിലാണ് ടോങ്ക എന്ന ഈ വിചിത്രവും രസകരവുമായ ആചാരം നടക്കുന്നത്. ട്രെൻട്രോ നഗരത്തിന്റെ കാവൽ മാലാഖയായ സെന്റ് വിജിലിയസിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടത്തുന്ന ഫെസ്റ്റേ വിജിലിയൻ എന്ന ഉത്സവത്തിന്റെ ഭാഗമാണ് ഈ ചടങ്ങ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നഗരത്തിൽ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചതോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതോ ആയ വ്യക്തികളെയാണ് ഇതിനായി തെരഞ്ഞെടുക്കുന്നത്. ഈ ആചാരം വെറുമൊരു വിനോദമല്ല, കൃത്യമായ ഒരു വിചാരണ ഇതിനു പിന്നിലുണ്ട്. അടിജി നദിക്കരയിൽ ഒരു പ്രത്യേക പരിഹാസ കോടതി രൂപീകരിക്കും. അവിടെ വച്ച് കുറ്റാരോപിതനായ വ്യക്തിയുടെ, പലപ്പോഴും പ്രമുഖ രാഷ്ട്രീയക്കാരുടെ, കഴിഞ്ഞ വർഷത്തെ പരാക്രമങ്ങൾ തമാശ കലർത്തി അവതരിപ്പിക്കും. വിചാരണയ്ക്കൊടുവിൽ വിധികർത്താവ് പ്രതിയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നതോടെ ശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങും. കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ആളെ ഒരു വലിയ ഇരുമ്പ് കൂട്ടിലാക്കി ക്രെയിൻ ഉപയോഗിച്ച് അടിജെ നദിയിലെ തണുത്ത വെള്ളത്തിലേക്ക് മുക്കുന്നു. 3 തവണയാണ് ഇത്തരത്തിൽ മുക്കുന്നത്. ഈ കാഴ്ച കാണാൻ പാലത്തിനു മുകളിലും നദിക്കരയിലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടും. ഓരോ മുങ്ങലിനും വലിയ കയ്യടികളോടെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതൊരു യഥാർത്ഥ ശിക്ഷയാണ് എന്ന രീതിയിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതൊരു സറ്റയർ അല്ലെങ്കിൽ പരിഹാസ നാടകം മാത്രമാണ്. യഥാർത്ഥ രാഷ്ട്രീയക്കാർക്ക് പകരം പലപ്പോഴും സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മുഖംമൂടി അണിഞ്ഞ അഭിനേതാക്കളോ ആണ് കൂട്ടിൽ കയറുന്നത്. പണ്ടുകാലത്ത് ദൈവനിന്ദ നടത്തുന്നവർക്കും കള്ളസാക്ഷ്യം പറയുന്നവർക്കും നൽകിയിരുന്ന യഥാർത്ഥ ശിക്ഷയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇത്. ഇന്നത് നഗരത്തിലെ കുറവുകൾ പരിഹസിക്കാനുള്ള ഒരു വേദിയായി മാറി. ഭരണകർത്താക്കളെ വിമർശിക്കാൻ ആയുധങ്ങളോ അക്രമങ്ങളോ വേണ്ടെന്നും പരിഹാസം കൊണ്ട് അവരെ തിരുത്താമെന്നും ഇറ്റലിക്കാർ തെളിയിക്കുന്നു. ജനപ്രതിനിധികൾക്ക് തങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന ബോധം നൽകാൻ ഇത്തരം ആചാരങ്ങൾ സഹായിക്കുന്നു. നമ്മുടെ നാട്ടിലും രാഷ്ട്രീയക്കാരുടെ വിഡ്ഢിത്തങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലൊരു പരിഹാസ കോടതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോകുമെങ്കിൽ അത് സ്വാഭാവികം മാത്രം.
1: കൗതുകരസങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: ബഹിരാകാശ ഗവേഷണ രംഗത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കടുത്ത മത്സരം നടന്നിരുന്ന 60s. സാങ്കേതിക വിദ്യ ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത ആ കാലത്ത് സങ്കീർണമായ ഗണിതക്രിയകൾ ചെയ്യാൻ IBM കമ്പ്യൂട്ടറുകളെയാണ് നാസ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ആ യന്ത്രങ്ങളെക്കാൾ നാസയിലെ ശാസ്ത്രജ്ഞരും ബഹിരാകാശ സഞ്ചാരികളും വിശ്വസിച്ചിരുന്നത് ഒരു പെൻസിലും പേപ്പറും മാത്രം കൈയിലേന്തിയ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ വനിതയെയായിരുന്നു, കാത്തറിൻ ജോൺസൺ. 1962 അമേരിക്കയുടെ ഫ്രണ്ട്ഷിപ്പ് 7 ദൌത്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ജോൺ ഗ്ലെൻ. ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആദ്യ അമേരിക്കക്കാരനാകാൻ പോകുന്ന അദ്ദേഹത്തിന് തന്റെ യാത്രാപഥത്തെക്കുറിച്ച് ആശങ്കകളുണ്ടായിരുന്നു. അന്ന് പുതുതായി കൊണ്ടുവന്ന IBM 7090 കമ്പ്യൂട്ടർ കണക്കുകൂട്ടലുകൾ നടത്തിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ഗ്ലെൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു: ആ പെൺകുട്ടിയെക്കൊണ്ട് ഈ നമ്പറുകൾ ഒരിക്കൽ കൂടി പരിശോധിപ്പിക്കൂ. അവൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്. യന്ത്രങ്ങളെക്കാൾ കാതറിന്റെ ബുദ്ധിയിലായിരുന്നു ആ പര്യവേഷകന്റെ വിശ്വാസം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ 1969 അപ്പോളോ 11 ദൌത്യത്തിൽ കാതറിന്റെ പങ്ക് നിസ്തുലമായിരുന്നു. ചന്ദ്രനിലേക്കുള്ള പേടകത്തിന്റെ പാതയും തിരികെ ഭൂമിയിലേക്കുള്ള ലാൻഡിംഗും കൃത്യമായി കണക്കുകൂട്ടിയത് അവരായിരുന്നു. 1970 അപ്പോളോ 13 ദൌത്യത്തിൽ വലിയൊരു സ്ഫോടനം നടന്നപ്പോൾ ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കാനുള്ള ബാക്കപ്പ് ചാർട്ടുകൾ തയ്യാറാക്കിയതും കാതറിന്റെ ഗണിതശാസ്ത്ര മികവായിരുന്നു. ആ കണക്കുകൂട്ടലുകൾ പിഴച്ചിരുന്നുവെങ്കിൽ ആ സഞ്ചാരികൾക്ക് ഒരിക്കലും മടങ്ങിവരാൻ സാധിക്കുമായിരുന്നില്ല. സ്ത്രീകൾക്കും കറുത്ത വർഗ്ഗക്കാർക്കും വലിയ വിവേചനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലത്താണ് കാതറിൻ നാസയിൽ തന്റെ സ്ഥാനമുറപ്പിച്ചത്. പുരുഷന്മാർ മാത്രം പങ്കെടുത്തിരുന്ന മീറ്റിംഗുകളിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവർ മടിച്ചില്ല. എന്തുകൊണ്ടാണ് അവിടെ എനിക്കൊരു സ്ഥാനമില്ലാത്തത് എന്ന അവരുടെ ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് വഴിമാറേണ്ടി വന്നു. തടസ്സങ്ങളെല്ലാം തന്റെ പ്രതിഭ കൊണ്ട് അവർ തകർത്തെറിഞ്ഞു. പതിറ്റാണ്ടുകളോളം കാതറിന്റെ സേവനങ്ങൾ ലോകമറിഞ്ഞിരുന്നില്ല. എന്നാൽ 2015 അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി അവരെ ആദരിച്ചു. 2016 പുറത്തിറങ്ങിയ ഹിഡൻ ഫിംഗേഴ്സ് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് കാതറിന്റെയും സഹപ്രവർത്തകരുടെയും പോരാട്ട കഥ ലോകം മുഴുവൻ അറിഞ്ഞത്. 2020 ഫെബ്രുവരിയിൽ 101 വയസ്സിൽ അന്തരിക്കുമ്പോൾ ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരു നക്ഷത്രമായാണ് കാതറിൻ മാറിയത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ ദൂരത്തേക്ക് മനുഷ്യന്റെ ചിന്തകളെ എത്തിക്കാൻ സഹായിച്ച ആ മനുഷ്യ കമ്പ്യൂട്ടർ എന്നും ഓർമ്മിക്കപ്പെടും. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു പരിധിയും ലംഘിക്കാമെന്ന് കാതറിൻ ജോൺസന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബന്ധുക്കൾ, ബന്ധുക്കൾ വേണം. എല്ലാ അർത്ഥത്തിലും അവർ ഉറ്റ ബന്ധുക്കളായിരിക്കണം. നല്ല കാലത്ത് ഒപ്പം നിന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ആപത്തുകാലത്ത് തിരിഞ്ഞു നോക്കാതെ ഒഴിഞ്ഞു നടക്കുന്നവരും ബന്ധുക്കളല്ല. അവരെക്കാൾ ഭേദം ശത്രുക്കൾ തന്നെ. നല്ല നിലയിലിരുന്ന് പിന്നീട് ക്ഷയിച്ചു പോയ ഒരാളെ അയാൾ ആ നല്ല കാലത്ത് ചെയ്തു കളഞ്ഞ ഉപകാരങ്ങളുടെയും സഹായങ്ങളുടെയും പേരിൽ വാഴ്ത്തുവാനും കുടുംബ ബന്ധവും മറ്റും എടുത്തു പറഞ്ഞ് താങ്ങുവാനും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ കാണൂ. നല്ല കാലത്ത് സ്വാർത്ഥം നോക്കി കൂടെ നടക്കുന്നവരും ക്ഷയിക്കുമ്പോൾ പരിചയഭാവം പോലും നടിക്കാതെ മാറിപ്പോകുന്നവരും അനവധിയാണ്. അടുത്ത ബന്ധുക്കൾ പോലും അത്തരത്തിൽ ചിലപ്പോൾ അനവസരവാദികളാകുന്നത് നമ്മൾ കാണുന്നു. ആദ്യ സഹോദരനെ കൊല ചെയ്യുന്ന രംഗം ബൈബിളിലുണ്ടല്ലോ. ബന്ധുത്വവും സാഹോദര്യവും പോലും വിശദമായി വിശകലനം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ നന്മയുള്ളവർ എവിടെയുമുണ്ട്, അവരെണ്ണത്തിൽ കുറവാണെന്ന് മാത്രം. അങ്ങനെയുള്ളവർ എല്ലാ അവസരത്തിലും കൂടെ നിന്ന് സഹകരിക്കുമെങ്കിൽ ഒരുവന് പല നിലയ്ക്കുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചുറ്റുമുള്ള ദൃഢമായ കരയാണല്ലോ കുളത്തിലെ വെള്ളത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. കരയില്ലാത്ത കുളത്തിൽ എത്ര തന്നെ വെള്ളം വന്നു ചേർന്നാലും ഒട്ടും തങ്ങി നിൽക്കുകയില്ല. അതുപോലെയാണ് നാലു ചുറ്റും ബന്ധുജനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാത്ത ഒരുവന്റെ ജീവിത ഐശ്വര്യങ്ങളും, അവയൊന്നും നിലനിൽക്കുകയില്ല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 15 സമതലങ്ങളിലാണ്. 1536 മെയ് 15, ഇംഗ്ലണ്ട്. ഹെൻറി 8 രണ്ടാം ഭാര്യയും എലിസബത്ത് രാജ്ഞിയുടെ മാതാവുമായ ആൻ ബോളിനെ വധശിക്ഷയ്ക്ക് ദേ വിധിക്കുന്നു. 1943 മെയ് 15, കമ്മ്യൂണിസത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1919 രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന കൊമിൻ്റേൺ പിരിച്ചുവിട്ടിരിക്കുന്നു. 1959 മെയ് 15, ശാന്തസമുദ്ര പ്രദേശത്ത് ബ്രിട്ടൻ്റെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടക്കുന്നു. 1988 മെയ് 15, അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സ്വന്തം സേനയെ പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം. സന്ധ്യ കേൾക്കാം. സാന്ധ്യരാഗത്തിൽ സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടനയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ബാലമുരളീകൃഷ്ണ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂര ഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗങ്ങളിൽ ഇനി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനമാണ്

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറെറ്റ് വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ശിവഹരി ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി.ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 May തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238 നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ദ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട് ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കെ എസ് ചിത്ര ആലപിച്ച ഗാനമിത സാന്ധ്യരാഗങ്ങളിലൂടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ വർത്തമാനങ്ങൾ പറയാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. ലോകത്തിൽ നമ്മെ നാമായി തന്നെ സ്വീകരിക്കുന്ന, എത്ര വൈകി എത്തിയാലും കാത്തിരിക്കുന്ന ഒരിടമേ ഉള്ളൂ, അതാണ് നമ്മുടെ കുടുംബം. തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ആ സ്നേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. പഴയ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയെങ്കിലും പരസ്പരമുള്ള കരുതലിന് മാറ്റം വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഒരേ മുറിയിലുണ്ടെങ്കിലും കയ്യിലെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോൺ മാറ്റി വെച്ച് പരസ്പരം നമ്മളോടൊപ്പമുള്ളവരോട് നമുക്ക് സംസാരിക്കാം. കുടുംബങ്ങൾക്കിടയിലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഒരു പരസ്പരം തുറന്ന് പറയൽ, ഒരാളെ മനസ്സ് തുറന്ന് കേൾക്കൽ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിൽ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. എപ്പോഴും നമ്മളെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് കുടുംബം. അത് കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നുമാണ്. അപ്പം ആ ഒരു ദിവസത്തെ ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തത്സമയ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയാം, കുടുംബവിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കുടുംബത്തിൽ നമ്മളെ ഏറ്റവും സ്വാധീനിച്ചത് ആരാണ് എന്നുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ടീച്ചറേ, ഞാൻ നിർമ്മല.
1: ആ പറഞ്ഞോളൂ നിർമ്മല. കുറലിയോട് ചേച്ചി, സുഖമാണോ?
2: സുഖം.
1: ആ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇന്ന്.
2: പിന്നെ ആദ്യം വരട്ടി കേട്ടോ, തിങ്കളാഴ്ച വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചു.
1: ആണോ?
2: ആ ഞാൻ തിങ്കളാഴ്ച തുടക്കം തൊട്ട് അവസാനം വരെ വിളിച്ചു, കിട്ടിയില്ല.
1: ആ പക്ഷെ അന്ന് ഇവിടെ കുറച്ച് സമയം റേഞ്ചിന്റെ ഒരു പ്രശ്നം
2: ഉണ്ടായിരുന്നു,
1: പലർക്കും കിട്ടില്ല. ഞാൻ കോള് കേറുമ്പം കോള് കട്ടായി പോകുന്നുണ്ടായിരുന്നു.
2: രണ്ടു മൂന്ന് പ്രാവശ്യം ബെല്ലി കേട്ട് എടുക്കപ്പോ കട്ടായി പോയി.
1: ആ അപ്പൊ നിർമ്മല ചേച്ചിയുടെ കോൾ ഇവിടെ വന്നു, പക്ഷെ നമുക്ക് അത് പിന്നെ അത് കണക്ട് ആക്കാൻ പറ്റിയില്ല.
2: പറ്റിയില്ല, അതെ അതെ.
1: അപ്പോ അതുകൊണ്ട് സദയം ക്ഷമിക്കൂ.
2: ഞാൻ വെറുതെ പറഞ്ഞത്.
1: ഓ ശരി ശരി, വരട്ടിയെന്ന് ഞാൻ ചോദിക്കട്ടെ. മുതിർന്ന വരട്ടാൻ പാടുണ്ടോ?
2: അതാണ് പിന്നെ കുടുംബവിശേഷം അല്ലേ ചോദിക്കണേ.
1: കുടുംബത്തിന്റെ അന്താരാഷ്ട്ര കുടുംബദിനമാണ്.
2: കുടുംബദിനം, അതെ അതെ.
1: അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം എന്ന് പറയുന്നത്.
2: അതെ അതെ.
1: കുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് പണ്ടൊക്കെ വലിയ വലിയ കുടുംബങ്ങളായിരുന്നു, ഇപ്പൊ അത് വളരെ അണുകുടുംബങ്ങളായിട്ട് മാറി ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങുന്നു കുടുംബം.
2: പണ്ടപ്പനും അമ്മമ്മയും അവരെ കഥകളും കേട്ട് വളർന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ.
1: ഇല്ല, ഇപ്പൊ എല്ലാം നമ്മളെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം നമ്മളെ മൊബൈൽ ഫോണാണ്.
2: അതെ അതെ. ഇപ്പോഴും നമ്മളെ കൊച്ചുമക്കൾക്കൊന്നും നമ്മളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമില്ല. താല്പര്യമില്ല അവർക്ക്, സമയം ഉണ്ടെങ്കിലും താല്പര്യവും ഇല്ല.
1: അതാണ് അതുകൊണ്ട് ഈ ദിവസം അതാണ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ നമ്മളെ ഒപ്പം ഉള്ളവരോട് സമയം ചെലവഴിക്കാൻ നമ്മള് ഒരു ഇത് കണ്ടെത്തണം, ഒരു സാവകാശം കണ്ടെത്തണം.
2: ഇനി അത് ഓർമ്മിക്കാനേ പറ്റുള്ളൂ ടീച്ചറേ, അതെന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി.
1: ഇങ്ങനെയൊക്കെ വിഷമിച്ച് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിഷമിപ്പിച്ച എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വിചാരിക്കണ എല്ലാം ശരിയാകുമെന്നും ഇനി നമുക്കൊരു മടക്കയാത്ര ഉണ്ടെന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്.
2: എവിടെ അതൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക്
1: തോന്നുന്നില്ല.
2: ഇല്ല ഇല്ല,
1: എല്ലാ ഈ പണ്ടാരോ പറഞ്ഞാലും അയച്ചാൻ കുഴിച്ചാ ഒന്നേ എന്നൊക്കെ വന്നാലോ ചെലപ്പോ.
2: ഫോണുള്ളിടത്തോളം കാലം വരുമെന്ന് തോന്നണില്ല.
1: ഫോണിന്റെ ഉപയോഗം ഇനി കൂടിക്കൊണ്ടേ ഇരിക്കേ
2: ഉള്ളൂ, അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവം അതേപോലെ മാറിക്കൊണ്ടേ ഇരിക്കുള്ളൂ.
1: അതെ അതെ. അപ്പൊ നമ്മള്
2: അതെ, അതിനെ പറ്റി ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ നമ്മളെ മുമ്പേ ഉള്ള തലമുറകൾക്കായിരുന്നു അല്ലേ.
1: നമ്മള് വരെ ഓക്കെയാണ്. ഓരോ ഓരോ കാലഘട്ടത്തിലെ ആൾക്കാർക്കും അവരവരുടേതായ മേന്മകളും കുറവുകളും ഒക്കെ ഉണ്ട്.
2: നമ്മളൊക്കെ
1: തലമുറയിലും ഉണ്ട് കൊറേ കുറവുകൾ.
2: ഉണ്ട്.
1: അപ്പൊ കൊറേ പോസിറ്റീവ്സും കൊറേ നെഗറ്റീവ്സും കാണും, സ്വാഭാവികമല്ലേ.
2: അത് അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഓടി പോണത്, വല്ല ആത്മഹത്യക്കും അതിനും ഇതിനൊക്കെ ഓടണത് അതിൻ്റെതായ കുറവ് കൊണ്ടാണ്.
1: ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, നമുക്കൊന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒന്നും ആരും ഇല്ല നമ്മുടെ ചുറ്റാകെ.
2: ഉണ്ടെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല.
1: അതെ അതെ അതെ, അത് കേൾക്കുകയും അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒന്ന് കേൾക്കുക. അതിന് പോലും കുടുംബങ്ങളിൽ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്.
2: അതെ അതെ,
1: അതൊക്കെ തിരിച്ചു വരാൻ നമുക്ക് ആഗ്രഹിക്കാം.
2: ആഗ്രഹിക്കാനേ പറ്റുള്ളൂ.
1: വരട്ടെ, ആൾക്കാരുടെ ആഗ്രഹങ്ങളെ നമ്മളായിട്ട് എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്?
2: വേണ്ടാന്ന് വെക്കണത്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്കിന്ന് കൂടിക്കാഴ്ച എന്ന ചിത്രത്തില് ശാരോണിൽ വിരിയും ശ്വസന്ന
1: പൂവേലോ
2: നീ.
1: ഈ ഒരു അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ എല്ലാവരും വളരെ ശാലീനരായിരിക്കട്ടെ,
2: ശാലീനരായിരിക്കട്ടെ
1: എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട്
2: എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കും.
1: ഓക്കെ, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്ന അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിജയങ്ങൾക്ക് പിന്നിൽ പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് സമയം എപ്പോഴും മാറ്റിവെക്കാനായി, വർത്തമാനങ്ങൾ പറയാനായി ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് പരസ്പരമുള്ള ഒരു സ്നേഹവും സൗഹൃദപരമായ ഒരു അന്തരീക്ഷവും ഒക്കെ കുടുംബത്തിനകത്ത് ഉണ്ടാക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ആരാ?
1: ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന.
0: ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന, പറഞ്ഞോളൂ.
1: പിന്നെന്താ മാഡം, വിശേഷങ്ങളൊക്കെ?
0: വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളാണല്ലോ. കുറച്ച്
1: തിരുവനന്തപുരത്ത് മഴയുണ്ടോ? എങ്ങനെയാണ് കാലാവസ്ഥ?
0: വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
1: അതെ, ഇവിടെ ഇന്നലെ വൈകുന്നേരം ഒരു രണ്ട് മഴ പെയ്തു, നല്ല മഴ. ഇന്നിപ്പോ മഴയില്ല, ഇന്നിപ്പോ നല്ല വെയിലാണ്. ഇനി പറഞ്ഞോ, ഇനി മാഡത്തും പറഞ്ഞോ.
0: ഇവിടെ ചക്രവാത ചുഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കല്ലേ.
1: അതെ അതെ. അപ്പൊ എന്തായാലും ഇത്താണ് നല്ല മഴ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കാം.
0: നമ്മളെല്ലായ്പ്പോഴും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്.
1: അതെ, തീർച്ചയായും മഴ വേണം, അന്നാലൊക്കെ എന്ത് വെള്ളാവുള്ളൂ, കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടൊരു മഴ നമ്മ പ്രതീക്ഷിക്കുന്നു, നല്ലൊരു മഴ.
0: അപ്പൊ ഇപ്പൊ ഇടയ്ക്ക് വലിയ വെള്ളത്തിനൊക്കെ വലിയ ദാരിദ്ര്യമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് മഴയൊക്കെ കിട്ടിയത് കാരണം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ. ശരിക്കും പറഞ്ഞാല് എന്റെ ചെറുപ്പത്തിലുള്ള മഴ, 1960-62 മഴ ഒന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇല്ല. അതിനുണ്ടെങ്കിൽ ഭയങ്കര വെള്ളപ്പൊക്കം എന്നൊക്കെ ഞങ്ങള് വെള്ളപ്പൊക്കം ഒരുപാടുണ്ടാവും. കാരണം വെച്ചാല് ഈ പാടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, പാടം. അപ്പൊ ഈ പ്രളയം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായത്. അത് ഒരു 3-4 ദിവസത്തെ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞപ്പോൾ മാറി. പക്ഷേ അതിനു മുമ്പ് ഇങ്ങനത്തെ പ്രശ്നം 1962 62-ലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും, ശരിക്ക് വഞ്ചി കുത്തി കളിക്കലും വാഴപ്പിണ്ടി കൂട്ടിക്കെട്ടി കളിക്കലും അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം അങ്ങനെ ശക്തിയായ ഒരു മഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ പ്രളയത്തിന് മാത്രം അങ്ങനെ ബാധിച്ചുള്ളൂ.
0: അതെ, നമ്മളെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും.
1: ഓ, എന്റെ പൊന്നെ അതൊന്നും ആലോചിക്കാൻ

0: ഇല്ല,
1: ചിന്ന ചിന്നാന്ന്
0: സ്കൂൾക്ക്
1: മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും.
0: അതന്നെ, സ്കൂൾക്ക് പോകാൻ പറ്റില്ല. സ്കൂൾക്ക് സ്ലേറ്റ് ഉള്ള തൊട്ടയും കൊണ്ട് പോയാൽ ഇങ്ങോട്ട് വരുമ്പോ വെറും കാലിത്തൊട്ട മാത്രമേ കിട്ടുള്ളൂ, കാരണം മണ്ണിന്റെ സ്ലേറ്റ് അല്ല സ്ലേറ്റ്.
1: ആ അതെ അതെ,
0: ആ ചെളി ചെളി ചെളി ചെളി അത് അത് അത് മറ്റേ വെള്ളം ഇങ്ങനെ കുതിർന്ന് ആ ഉടഞ്ഞു പോകും.
1: എന്നാലും അത്രയും വലിയ മഴയൊന്നും പെയ്ത് കുട്ടികളെ ഇപ്പൊ
0: ബുദ്ധിമുട്ടും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല.
1: പിന്നെ കുട ഇല്ലാത്ത ആൾക്കാരില്ല, അന്നൊക്കെ എത്ര പേർക്ക് കുട ഉണ്ടായിരുന്നു. കുട ഇല്ല,
0: നമ്മുടെ
1: വാഴയിലേക്ക് ഇങ്ങനെ വെട്ടി ഇങ്ങനെ തലവരുടെ മുകളിൽ പിടിച്ചോണ്ട് പോകുന്ന ഒരു കാലം
0: ഉണ്ടായിരുന്നു. കാലഘട്ടം
1: അങ്ങനെയല്ലോ,
0: അന്നത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളോട് ദാരിദ്ര്യം എന്തുകൊണ്ട് ദാരിദ്ര്യം
1: ദാരിദ്ര്യം എന്ന് ചോദിക്കും കുട്ടികൾ.
0: അത് തിരിച്ചു ചോദിക്കും, കാരണം ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടില്ല.
1: അതെ അതെ,
0: അല്ലെ,
1: അങ്ങനെ ആയിരിക്കട്ടെ, അവര് വളരെ സന്തോഷകരമായി ജീവിക്കട്ടെ.
0: അത് തന്നെ, അല്ല അത് ദൈവാനുഗ്രഹമാണ്, മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റം. ജനങ്ങൾക്ക് നല്ല നല്ല ജോലിയായി, വിദ്യാഭ്യാസം കൂടുതൽ കൂടുതലായി. പിന്നെ ആ വിദ്യാഭ്യാസം ഉള്ളതിന്റെ പേരിൽ അതുപരമായിട്ടുള്ള ഒരുപാട് ജോലികൾ, കമ്പ്യൂട്ടർ ജോലി മറ്റേ അങ്ങനെ ഒരുപാട് ജോലികൾ ആളുകൾക്ക് വന്നപ്പോ കാശായി. അങ്ങനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു,
1: മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങളെ നമ്മൾ ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: അപ്പൊ ഇന്ന് വേണ്ടത് ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനസ്സ് നിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീര ധ്വനിയുണർത്തി, മനസ്സ് നിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീര ധ്വനിയുണർത്തി, ഭാവനയാകും ഭുവനീനക്കായി വേദിക പണിതുയർത്തി, വേദിക പണിതുയർത്തി. ഈ ഗാനം
1: ആ ധ്വനി എന്ന ചിത്രത്തിലെ ഒരു ക്ലാസിക്കൽ അതിമനോഹരമായ
0: ഗാനം.
1: അപ്പൊ അത് വളരെ മനോഹരമായി ഷംസുദ്ദീൻ ചേട്ടൻ പാടിത്തരികയും ചെയ്തു.
0: അപ്പൊ നമ്മുടെ ഒരു ഷീബാ കുമരകുണ്ട്, ജലറാണി. അപ്പൊ അവർക്ക്
1: വേണ്ടി
0: അതോടൊപ്പം തന്നെ ഈ കരുണസായിലെ എല്ലാ ആർജേസിനും ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്നവർക്കും ഇതിന്റെ ഡയറക്ടർ സാറിനും മേഡത്തിന് പ്രത്യേകിച്ചും ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു.
1: ശരി, അപ്പൊ വളരെ സന്തോഷം കരുവപ്പെടുന്ന നമ്മളെ വിളിച്ചു, പാട്ടൊക്കെ പാടി വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പൊ നമുക്ക് ധ്വനി എന്ന ചിത്രത്തിലെ ഈ പാട്ടി ആവശ്യപ്പെട്ടതുപോലെ എല്ലാവർക്കും ആയിട്ട് ആസ്വദിക്കാം.
0: ഓക്കെ, താങ്ക് യു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ

0: ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. हॉर्मुज को फ्री, ओपन और सेफ बनाए रखना, यह हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി.ഡി. സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി. കാർത്തികേയന്റെ വസതിയിലും വി.ഡി. സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ്, UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ

0: ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
1: യൂസ് ജോ ഹോതാ ഹൈ വോ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടിലറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂജ് കേ സബ് ബേക്കാർ ഹൈ. യഹാ ബന്നേ വാലെ അത്യാധുനിക് ഫ്യൂജ് ഹമാരി സേനാവോ കോ താക്കത് ദേംഗേ ഓർ യഹ പ്രോജക്ട് ഹമാരി അമ്മുനിഷൻ മാനുഫാക്ചറിംഗ് മേ സെൽഫ് റിലയൻസ് ആത്മനിർഭർതാ കാ ഏക് നയാ ചാപ്റ്റർ ജോഡേഗാ.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പി വി സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ്, യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എൽ സി പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
2: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
3: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങാൻ ചെറുകടിക്കുന്ന ഈ ഒരു നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്, ഒരു മടക്കയാത്രയെക്കുറിച്ച്. എത്രയൊക്കെ അലഞ്ഞു തിരിഞ്ഞാലും എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ഒടുവിൽ നമ്മൾ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരിടമുണ്ട്. ഹൃദയം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്നവരുടെ ആ ഇടം, അതാണ് കുടുംബം. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ ആ തണൽ മരത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ, കോള് കട്ടായിപ്പോയി. തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മരത്തിന് അതിൻ്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് മനുഷ്യന് അവൻ്റെ കുടുംബവും. കാറ്റിലും കൊടുങ്കാറ്റിലും നമ്മൾ വീണു പോകാതെ താങ്ങി നിർത്തുന്നത് ആ വേരുകളാണ്. പുറത്തുനിന്ന് നമുക്ക് എത്രയൊക്കെ ചൂടേറ്റാലും ഒടുവിൽ തണലായി മാറുന്ന വീടിൻ്റെ സുഖമുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ കുടുംബം നമുക്ക് എല്ലാറ്റിനേക്കാളും വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ആരാണ്?
1: അൻസാർ കൊല്ലം.
0: ആ, അൻസാർ കൊല്ലം, പറഞ്ഞോളൂ. നല്ല വർത്തമാനം, പറഞ്ഞോളൂ.
1: മലപ്പുറത്താണ്, കൊല്ലത്തല്ല.
0: കൊല്ലത്തല്ല, മലപ്പുറം. കൊല്ലം എന്നാ കേട്ടെ.
1: ആ, കൊല്ലം ഞാൻ പറഞ്ഞത്, ഞാൻ മലപ്പുറത്താണ്, കൊല്ലത്തു നിന്ന് പോയി.
0: ആ, ശരി ശരി ശരി.
1: മലപ്പുറത്ത് നിന്നാണ്ടാ വിളിക്കുന്നത്.
0: ഇപ്പൊ മലപ്പുറത്താണോ?
1: ആണോ.
0: ശരിക്കും സ്ഥലം കൊല്ലമാണോ മലപ്പുറമാണോ?
1: അല്ല, ശരിക്കും സ്ഥലം കൊല്ലോ. ജന്മദേശം കൊല്ലോ.
0: ജന്മദേശം കൊല്ലം. ഇപ്പൊ മലപ്പുറത്ത് ജോലിയുടെ ആവശ്യത്തിനായി പോയി അവിടെ നിൽക്കുന്നു.
1: ആ, ഇപ്പൊ മലപ്പുറത്തെ സ്ഥാപനത്തിലാണ്.
0: ശരി, അപ്പൊ പറഞ്ഞോളൂ.
1: ആ, അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല വർത്തമാനം. അതേ,
0: നല്ല വർത്തമാനം പറയാനും കേൾക്കാനും അല്ലേ നമ്മള് വിളിക്കുന്നേ?
1: ആ, അതെ, അത് തന്നെ.
0: നല്ല വർത്തമാനം പറയണ്ടേ?
1: അപ്പോ ചൂടാണ്, നല്ല ചൂടാണ്.
0: അവിടെയൊക്കെയോ?
1: ആ, ഇടയ്ക്ക് മഴ വരും, പിന്നെ പോവും, പിന്നെ ചൂടാവും.
0: അങ്ങനെയാണല്ലോ, മഴ വരും പോവും, പിന്നെ വെയിലാകും, ചൂടാകും, തണുപ്പാകും. അങ്ങനെയാണല്ലോ കാലാവസ്ഥ. ആണല്ലോ കാലാവസ്ഥ. ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ഇപ്പൊ ജോലി സ്ഥലത്താണോ നിക്കുന്നേ?
1: ആണല്ലോ.
0: അവിടെ നിന്നൊക്കെ എടുക്കാവോ? ഫോണൊക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല.
1: ഇവിടെ അതിന്റെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോ പോണം, വാങ്ങി കൊടുക്കുമ്പോ പോണം.
0: അതുവരെ കുഴപ്പമില്ല.
1: അതുവരെ കുഴപ്പമില്ല.
0: വാങ്ങി കൊടുക്കുന്നത് അൻസാറാണോ?
1: ആ, ഞാൻ കൊടുക്കും.
0: മൈക്കിലൂടെ ആണോ അല്ലാതെ ആണോ?
1: മൈക്കിലൂടെ കൊടുക്കും.
0: പണ്ടൊന്നും അങ്ങനെ അല്ലല്ലോ, അല്ലാതെ വിളിക്കുക, അല്ലാതെ വിളിച്ചു പറയല്ലേ ചെയ്യുന്നേ?
1: അല്ല, മൈക്കിനകത്തോടെ കൊടുക്കും. പണ്ടൊക്കെന്ന് പറഞ്ഞാൽ
0: നമ്മള് പണ്ട്,
1: പണ്ട് അതെനിക്കറിയത്തില്ലേ.
0: ആ, നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണുമല്ലോ.
1: ആ,
0: അങ്ങനെ എനിക്കും അറിയാവൂ.
1: അതില് വാങ്ങിക്കൊടുക്കുന്നേ ഇപ്പൊ പള്ളികളിലൊക്കെ മൈക്കൊക്കെ വെച്ചാ വാങ്ങിക്കൊടുക്കുന്നേ. മൈക്കുണ്ടെങ്കിലും അങ്ങനെ പുറത്തോട്ട് അടുത്തുള്ള വീട്ടുകളിലൊക്കെ കേൾക്കാം, പക്ഷെ ദൂരോട്ട് കേൾക്കത്തക്ക രീതിയിലല്ല.
0: ഒരുപാട് ദൂരേക്കൊന്നും കേൾക്കാറില്ല ഇപ്പൊ.
1: ഇല്ല, കേൾക്കാറില്ല. അത് ബോക്സിനകത്താ.
0: ഓക്കെ,
1: ബോക്സ് വെച്ചിട്ട് അതിനകത്താണ്. പിന്നെ പണ്ടെന്നൊക്കെ പറയുമ്പോ ഒരു 10-20 വർഷത്തിനൊക്കെ മുമ്പ് വലിയ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ വെക്കുന്ന കോളാകെ ഉണ്ടല്ലോ.
0: അതെ.
1: ആ, അതൊക്കെ വെച്ചായിരുന്നു പള്ളിയിലൊക്കെ വാങ്ങിക്കൊടുക്കും. ഇപ്പൊ എല്ലാത്തിനും നിരോധനം ഉണ്ടല്ലോ.
0: ശബ്ദ നിയന്ത്രണവും ഒക്കെ ഉണ്ടല്ലോ.
1: ആ, കോളാമ്പി അങ്ങ് വെച്ചുകൂടാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വെക്കുന്നതൊക്കെ ഉണ്ട്, ഉത്സവത്തിനൊക്കെ.
0: ഉത്സവത്തിന് വെക്കും, പക്ഷെ നമ്മള് സ്പെഷ്യൽ സാങ്ഷൻ ഒക്കെ എടുക്കണം.
1: ആ, വെക്കുന്നതുണ്ട്.
0: എഴുതിയൊക്കെ കൊടുത്ത് അങ്ങനെ കിട്ടും, അനുവാദം കിട്ടുമല്ലോ. പെർമിഷൻ
1: എടുക്കും.
0: പെർമിഷൻ എടുത്താൽ നമുക്കത് കേൾപ്പിക്കാം.
1: പക്ഷെ അങ്ങനെ ഇവിടെ കരുനാഗപ്പള്ളി ഭാഗത്തൊന്നും കോളാമ്പി അല്ല വെക്കുന്നത്, ഇപ്പൊ ബോക്സിനകത്തൂടാ
0: കേൾപ്പിക്കുന്നത്.
1: അമ്പലത്തില് സത്താവൊക്കെ ഉള്ള പരിപാടിയൊക്കെ വരുമ്പോഴേ.
0: അതെ അതെ.
1: ആ, ബോക്സിനകത്തൂടെ.
0: ഉത്സവ സമയത്താണ് ഈ കോളാമ്പി വെക്കുന്നത്.
1: ആ, ഉത്സവ സമയത്താ വെക്കുന്നത്, കാരണം പൊതുജനങ്ങൾക്ക് കേൾക്കണ്ടേ പുറത്തോട്ട് പരിപാടിയെ.
0: പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിയണ്ടേ? ശരി, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആരുണ്യകത്തിനകത്ത് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
0: ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ.
1: ആ, യേശുദാസ് വാര്യ പാട്ട്.
0: അപ്പോ
1: ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടേ? പാട്ട്
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: ബിബി മുഹമ്മദ് വടക്കേവാന്ന് ഒരു പാട്ടാമ്പി. പിന്നെ ശിവ കുമരകം, അനിൽ കാഞ്ഞരപ്പള്ളി, പിന്നെ നദീറ മലപ്പുറം പുത്തൽത്താണി, പിന്നെ ആ എന്നെ ഈ പരിചയപ്പെടുത്തി തന്നത് ഇവര് രണ്ടുപേരെ, ഒന്ന് ശിവ കുമരകം, ഒന്ന് പി വി മുഹമ്മദ് വടക്കേവാനൊരു. ആ ആ, ഇത് രണ്ടുപേര് ഈ റേഡിയോ കരുണാസായി എന്നുള്ള റേഡിയോയുടെ നമ്പർ തന്നതേ, അത് പരിചയപ്പെടുത്തിയത്
0: വിളിക്കാറുണ്ടല്ലോ.
1: ആ,
0: അപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാവിൽ മുട്ടി വിളിച്ചത് പോലെ എന്ന.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ചിലപ്പോൾ നമുക്ക് വാക്കുകളേക്കാൾ കൂടുതൽ മൗനം കൊണ്ട് സംസാരിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും. അച്ഛൻ്റെ ഗൗരവത്തിന് പിന്നിലെ കരുതലും അമ്മയുടെ വറ്റാത്ത സ്നേഹവും സഹോദരങ്ങളുടെ കുസൃതികളും ഇതെല്ലാം ചേരുമ്പോഴാണ് ജീവിതം എന്ന പുസ്തകത്തിന് ഒരു പൂർണ്ണതയുണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് വളരെ മനോഹരമായ ഒരു കുടുംബവും ഉണ്ടാകുന്നത്. എന്തായിരുന്നു അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് അതിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ആരാണ്?
1: ജയരാജാണ്.
0: ആ സുഖമാണോ?
1: സുഖമാണ് മാഡം.
0: കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്.
1: ആ സുഖമാണ്.
0: ആ പറഞ്ഞോളൂ.
1: എനിക്ക് പാട്ടിലാണ് വേണ്ടത്.
0: ഏതിലെ?
1: പൈക്കുളം.
0: ചമ്പക്കുളം തച്ചനിലെ പാട്ടാണോ?
1: അതെ, ഞാനുള്ള പാട്ട്. അത് തന്നെ.
0: അതിൽ ഏത് പാട്ടായിരുന്നു? ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ. ആ പാട്ടാണ് കേൾക്കേണ്ട.
1: മാഡത്തിന്റെ മാഡത്തിനെ കേട്ടപ്പോഴേ
0: ശബ്ദം കേട്ടപ്പോഴാ എന്നെ പേടിയാ.
1: പേടിച്ചിട്ടല്ല,
0: പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ. എന്തേ? ആ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഒന്ന് ഞെട്ടിപ്പോയി. പണ്ട് ആദ്യം ഫോൺ കൊണ്ട് ഓടിയത് പോലത്തെ ഒരു
1: അനുഭവം.
0: അത് ഓർമ്മയുണ്ട ഇപ്പോഴും? ആദ്യമായിട്ട് പോക്കുവെയിൽ വിളിച്ച് കോള് കിട്ടിയപ്പോ
1: പണ്ട്
0: ഓടിത്തള്ളി എന്ന് പറയണേക്കാം. ഫോണ് ലതയുടെ കൊടുക്കാൻ ശ്രമിച്ചു, വാങ്ങിച്ചില്ല. അവസാനം സംസാരിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം ശ്രോതാവുമായി. ആ പിന്നെ നമ്മുടെ കരുണാസായ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അങ്ങോട്ട്
1: മാറി.
0: പിന്നെ അന്താരാഷ്ട്ര കുടുംബദിനം കൂടിയാണ്, എന്താ പറയാനുള്ളേ? അത് തന്നെ, നമ്മള് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിലുള്ളതും അങ്ങനെ ഒരു കുടുംബമാണല്ലയോ. ആ നമ്മള് പറയുമ്പോൾ ഇങ്ങനെ പരസ്പരം ഊന്നുവടികളായിരിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ അതേത് വടിയായിരുന്നു ഒടിഞ്ഞത്?
1: ഇപ്പോഴും
0: പറയാൻ പറ്റും, സമ്മതിക്കില്ല. അന്നൊക്കെ അപ്പൊ ഈ ഒടിഞ്ഞു, ഒരു വടി ഒടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അത് ഏത് വടിയായിരുന്നു എന്നാണ് ഞാൻ
1: ചോദിക്കുന്നത്.
0: ലത അവിടെ ഉണ്ട്, അപ്പൊ ഒരു ഊന്നുവടി അവിടെ ഉണ്ട്.
1: ചെറിയ
0: ഹെൽപ്പാണല്ലോ നമ്മളെ മുന്നോട്ട് നടത്തുന്നത്.
1: അതാണ് നമ്മളെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ നമ്മളെ വലിയ കുടുംബമാണ്.
0: അതാണ് നമ്മളെ ഒരു ഒരു കുടുംബത്തിന്റെ ഒരു ഒത്തൊരുമയാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നടത്തുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ആരോഗ്യവാനായി ഇരിക്കാൻ പറ്റട്ടെ. അപ്പൊ അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ? കുഞ്ഞുകുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ.
1: മാഡത്തിന്റെ ഷോ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ചോദിച്ചു നോക്കി, കിട്ടിയില്ല.
0: കിട്ടിയില്ല? ഓ ശരി.
1: നല്ല ഭയങ്കര അടിപൊളി നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അന്ന്.
0: ആണോ? അന്ന് കേറാൻ പറ്റിയില്ല.
1: കേറാൻ പറ്റിയില്ല. അതുപോലെ നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു.
0: നല്ല പ്രോഗ്രാമും ആയിരുന്നു. ശരി,
1: അങ്ങനെയായിരുന്നു.
0: അപ്പൊ എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ.
1: ഓ ശരി, അങ്ങനെ ഇതാണ്ട ഒന്നുമില്ലോ. സമ്മതിക്കുന്നു മതി, മതി എന്ന് മന്ദിക്കുന്നു. സാറേ
0: മതിയാക്കാൻ പറയാം.
1: അത് തന്നെ.
0: എന്തായാലും ഇങ്ങനെ എന്താല്ലേ, ജയരേട്ട സംസാരിക്കട്ടെ.
1: മതിയാക്കണില്ല, നമുക്ക് പേടിയാവണില്ല.
0: പേടിച്ചോ എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, പേടിക്കണ്ട പറയൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒളിക്കുന്നു എന്നുള്ള പാട്ട് കേൾക്കുമ്പോ പേടിയൊക്കെ പോകും.
1: മാഡത്തിന്റെ മാഡം പറയുമ്പോ തന്നെ പറയും, വേണ്ട വേണ്ട വേണ്ട, മതി മതി മതി,
0: മതിയാക്കാനാ,
1: മതിയാക്കാൻ.
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ?
1: കേൾക്കാം മാഡം.
0: ഓക്കെ
1: ഓക്കെ
0: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പൊന്മയിൽ മാഞ്ഞ് ഇരുൾ പടരുമ്പോഴും മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒരു വിളക്കാണ് കുടുംബം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവും അത് തന്നെയാകാം. വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും നമുക്ക് ഹൃദയത്തോട് സ്നേഹത്തോട് ചേർത്ത് പിടിക്കാം. കൂടെയുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ഇതാരാണ്?
1: ദീപികയാണ്.
0: ദീപികയാണോ? എവിടുന്നാ ദീപിക വിളിക്കുന്നേ?
1: തിരുമല.
0: തിരുമല വിളിച്ചിട്ടുണ്ടോ?
1: അനിയൻ വിളിച്ചിട്ടുണ്ട്.
0: ദീപിക ഇതുവരെ നേരിട്ട് വിളിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കേ. അപ്പൊ പഠിച്ചോണ്ടിരിക്കും, പഠിക്കുന്ന ആളാണോ? ഏത് ക്ലാസ്സിലാ? ഇനി ഏഴിലേക്കാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിക്കണേ. അവിടെ അവിടെ തന്നെയാണോ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നേ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്കൂളാണോ? ഒരുപാട് കുട്ടികളുണ്ടല്ലേ കോട്ടൺ ഹില്ലില്? നമ്മളിങ്ങനെ ഇടയ്ക്ക് പത്രത്തിലിങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വരുമ്പോഴൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുമല്ലോ കോട്ടൺ ഹില്ലിലെ കുട്ടികളുടെ, കണ്ടിട്ടുണ്ടോ? പത്രമൊക്കെ വായിക്കൂ? വായിക്കാറുണ്ട്. ഏത് പത്രമാണ് വായിക്കുന്നേ? മലയാള മനോരമ വായിക്കും. സപ്ലിമെന്റ് ഒക്കെ വായിക്കൂ? ഞായറാഴ്ചത്തെ അല്ലല്ല, ഞായറാഴ്ച ഒരു പേപ്പർ കാണും. സപ്ലിമെന്റ് സൺഡേ സപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കാണും എല്ലാ പത്രത്തിന്റെയും കൂടെ. ആ അത് വായിക്കണം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ആ പുസ്തകങ്ങളൊക്കെ വായിക്കൂ? ബാലരമ ഡൈജസ്റ്റ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാനൊക്കെ അല്ലേ? പഠിക്കാനൊക്കെ മിടുക്കി കുട്ടിയാണോ? അപ്പൊ പാട്ട് പാടൂ.
1: പഴയ പാട്ടാണ്
0: മതി. പഴയ പാട്ടാണ് എനിക്കിഷ്ടം, പാടിക്കോ.

0: അടിപൊളി, നന്നായിട്ട് പാടിയല്ലോ. ഏത് സിനിമയിലെ പാട്ടാന്നറിയോ? ആ
1: വൈശാലി.
0: ആ വൈശാലി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? ചെറിയ ചില സീനൊക്കെ കണ്ടിട്ടുണ്ട്. പുരാണത്തിലൊരു കഥയൊക്കെ ആസ്പദമാക്കിയിട്ടൊക്കെ ഉണ്ടായ ഒരു സിനിമയാണ്. പക്ഷേ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ. ഒരു പാട്ടാണ് ഇപ്പോ ദീപിക പാടിയത്. സ്കൂളിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. ആ സമ്മാനമൊക്കെ കിട്ടാറുണ്ടോ? അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ടാണോ?
1: അമ്മൂമ്മയ്ക്കും ടീച്ചറിനും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: അനിയന്റെ പേരെന്തായിരുന്നു?
1: സൂര്യൻ.
0: സൂര്യൻ. അമ്മൂമ്മയുടെ പേരോ?
1: ഉമ്മ.
0: ഉമ്മ. അപ്പൊ അമ്മൂമ്മയ്ക്കും സൂര്യനും എന്നെ എന്നെ അല്ലേ ഉദ്ദേശിച്ചേ? ആ. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. ആ പാട്ടല്ലേ? ആ പഴയ ഒരു മനോഹരമായ ഒരു പാട്ടാണ്. അമ്മൂമ്മയുടെ അടുത്ത് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കൂലേ. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ ദീപിക? പഠിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊരു മനോഹരമായിട്ടൊക്കെ പാടി പഠിക്കൂ. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ ഈ പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെല്ലേക്ക് വീണ്ടും സ്വാഗതം. തമ്മിൽ പിടങ്ങാനും പരിഭവിക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു ചെറിയ ചിരിയിലോ സാരമില്ലടോ എന്നൊരു വാക്കിലോ എല്ലാ പരിഭവങ്ങളും അലിഞ്ഞു പോകുന്ന ഒരിടമുണ്ട്. അതാണ് കുടുംബം. തെറ്റുകൾക്ക് മാപ്പ് നൽകാനും കുറവുകളോടെ തന്നെ നമ്മളെ സ്നേഹിക്കാനും കുടുംബത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. എല്ലാവർക്കും കുടുംബദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. സുഖമാണല്ലോ.
1: പിന്നെ എനിക്ക്
0: ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
1: മാനത്തെ വെള്ളിത്തേലിന്റെ പാട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
0: മാനത്തെ വെള്ളിത്തേലിന്റെ പാട്ട്.
1: ആ അതെ, മനസ്സിൻ വഴി

0: ഈ പാട്ടല്ലേ കേൾക്കണ്ടേ?
1: ആ
0: താങ്ക് യു. ഈ പാട്ടാണ് വേണ്ടത്. ആ പിന്നെ എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: എല്ലാ പാട്ടും കൊള്ളാം, പഴയതും പുതിയതും എല്ലാം കൊള്ളാം. പുതിയ പിള്ളേരെ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റൂല, അത് പഴയതേ കൊള്ളാം. പിള്ളേരെല്ലാം നമ്മൾ ഓടിച്ചിട്ടായിരിക്കും. ആ അതുകൊണ്ട് നമുക്ക് പറയാം അതും കൊള്ളാം ഇതും കൊള്ളാം. ഈ പാട്ടിന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? ആ ചായ കുടിച്ചിട്ട് പൈസ വാങ്ങിച്ചു.

0: കൊടുക്കാം.
1: സ്നേഹവും
0: സൗഹൃദവും കൊണ്ട് ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞിട്ട് വേറൊന്നും പറയാതെ പൈസ വാങ്ങിക്കണം. രണ്ടാമത് പൈസയൊക്കെ വാങ്ങിക്കണം. ആ നമ്മളൊരു ബിസിനസ് അല്ലേ, ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. ശരി ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് കാവലായി നിൽക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അമ്മയുടെ മനസ്സിലെ ആകുലതകൾ, അച്ഛൻ്റെ ഉള്ളിലെ കരുതൽ, നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മെ തിരികെ വീടെത്തിക്കുന്നത് കുടുംബം എന്ന അദൃശ്യമായ സ്നേഹ ചരടുകളാണ്. പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കാമോ?
1: ഇതാരാണ്?
0: ആ, പൂവച്ചൽ മുഹമ്മദ് ആണ്. സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞോളൂ.

0: ഏത് പാട്ടാണ് വേണ്ടേ?
1: പാട്ട് ഞാൻ മഹാദേവന്റെ ഒരു പാട്ടാണ് ചോദിച്ചത്. ആട്ടും ചോദിച്ച പാട്ടിന്റെ ഏത് പണമെന്ന് എനിക്കറിയില്ല. അപ്പൊ മഹാദേവന്റെ ആണെങ്കിലും ഒരു പാട്ട് ആണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: അത് ഏത് വാക്ക് ചോദിച്ച പാട്ടിന്?
1: ഞാൻ നമശിവായ ചൊല്ലുന്ന ഒരു പാട്ടുണ്ട്, പക്ഷെ അത് ഏത് പാട്ടിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
0: ഈ പാട്ടാണോ നമശിവായ നമശിവായ ഓം നം, അതാണോ? നമശിവായ,
1: അതെ.
0: അതിന്റെ തുടക്കം അറിയാമോ?
1: തുടക്കം അറിയില്ല.
0: തുടക്കം അറിഞ്ഞാലല്ലേ നമുക്ക് പാട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, നോക്കാം. നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ശങ്കര ശങ്കരനും തുടങ്ങുന്നെങ്കിലും ഒക്കെ പാട്ടിടാം. നമ ശിവായ നമ ശിവായ ഓം നമ, അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ തുടക്കം അങ്ങനെ അല്ല.
1: അവിടെയാണ്
0: നമ്മളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ശരി, അപ്പോ കുറച്ചു ദിവസമൊക്കെ ആയല്ലോ നമ്മൾ സംസാരിച്ചിട്ട്.
1: സംസാരിച്ചെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഒരു ആഴ്ചയിൽ അഞ്ചു ദിവസം നമുക്ക് എല്ലാവർക്കും തന്നിരുന്നു പാട്ട് ചോദിക്കാനായിട്ട്. ഇപ്പൊ അതിനകത്ത് വെട്ടി കുറച്ച് കുറച്ചിട്ട് രണ്ടു ദിവസം ആക്കി. അപ്പൊ പിന്നെ ഒരു അന്ന് തന്നെ വിളിച്ചാൽ നമുക്ക് കിട്ടില്ല. ഇപ്പൊ തന്നെ പിന്നെ എങ്ങനെ കിട്ടുന്ന, പിന്നെ അവിചാരമായി ഇപ്പൊ കിട്ടിയതാണ്.
0: ഞാനൊന്ന്
1: ട്രെയിലർ നോക്കിയപ്പോ അങ്ങനെ കിട്ടി എന്നുള്ളതാണ്.
0: ട്രയൽ ചെയ്തപ്പോ കിട്ടി. ഇവിടെ അഞ്ചു ദിവസം വിളിച്ചപ്പോ കിട്ടിയില്ല, പിന്നെയാണ് ഇനി രണ്ടു ദിവസം കിട്ടണം എന്നാണ് പറഞ്ഞു
1: വരണേ. അഞ്ചു ദിവസം വിളിക്കുമ്പോ അടച്ചു മുളച്ചും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഈ രണ്ടു ദിവസം ആയിക്കൊന്നും എങ്ങനെ കിട്ടുന്നത്?
0: ആ രണ്ടു ദിവസമായ പിന്നെ
1: മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ വരുന്നോണ്ടാണ് അത് നമ്മള് കിട്ടുന്നതല്ല. അതെ, അഞ്ചു ദിവസത്തിൽ രണ്ടു ദിവസം ആക്കി. പിന്നെ ഒരുപാട് ആൾക്കാര് വിളിച്ചോണ്ടിരിക്കല്ലേ.
0: അല്ല, മൂന്ന് ദിവസം ഉണ്ട്, ഒരു ദിവസം ഞാൻ അല്ലാന്നേ ഉള്ളു.
1: അതെ അതെ, ഒരു ദിവസം ടീച്ചറല്ല. അതെ,
0: ഒരു ദിവസം ഒരു ഗസ്റ്റ് ഒക്കെ വരും. ആ ദിവസം ഒക്കെ ഒന്ന് വിളിച്ചു നോക്കണം, ഗസ്റ്റിനോട് സംസാരിക്കാം. ഗസ്റ്റിനോട്
1: സംസാരിക്കും.
0: നമ്മള് കടയിൽ നിക്കുന്നോണ്ട് നമുക്ക് ഇതേ എന്ന് പറഞ്ഞ് നിക്കാൻ പറ്റൂലല്ലോ.
1: ആര്
0: വന്നാലും ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടേ വരൂ. അല്ലേ, കടയിൽ നിന്ന് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ
1: വരും.
0: അപ്പൊ നമുക്ക് പിന്നെ സാധനം കൊടുക്കും. അത് കൊറേ നാളിന് ശേഷം കിട്ടിയോണ്ട് സംസാരിക്കുകയും വേണം.
1: ആഹാരമൊക്കെ
0: ചോറാണോ ദോശയാണോ കഴിച്ചേ?
1: ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചു.
0: ചോറൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ചു മുമ്പ് ഇങ്ങനെ ചോറ് കഴിച്ച കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പാട്ടിന്റെ ബ്രേക്കില്. സുഖായിട്ടിരിക്കുന്നല്ലോ?
1: സുഖം തന്നെ, അങ്ങനെ പോകുന്നു.
0: ഒരു വിധമൊക്കെ അങ്ങനെ പോകുന്നു. കടയൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ.
1: കടയിൽ തന്നെ, കടയിൽ രാവിലെ വന്നാൽ വൈകുന്നേരം കടയിൽ ഉണ്ടാവും. അങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും.
0: ഓക്കെ, ഇപ്പോഴും കടയിൽ തന്നെ ഉണ്ട്. കടയിലിരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ശരി, അപ്പൊ അടുക്കളയിൽ നിന്നത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. ഒരു വീടിന്റെ കണ്ണായ ഭാഗമാണ് അടുക്കള. അടുക്കള ഇല്ലാതെ ഒരു ജീവിതമില്ല.
1: അതെ അതെ, അടുക്കള വീട്ടിന്റെ കരളായ ഭാഗം തന്നെയാണ്.
0: അതെ,
1: എല്ലാ വിധത്തിലും നോക്കിയാലൊക്കെ വീട്ടിന്റെ കരളായ ഭാഗമാണ് അടുക്കള.
0: അതെ അതെ അതെ, അതുകൊണ്ട് വേറെ ഏത് സ്ഥലത്തേക്കാൾ അവിടെ ഭംഗിയായി സൂക്ഷിക്കണമെന്നാണ്. ശരി, അപ്പോ
1: അങ്ങനെ
0: അധികം പാചകം നടക്കാറില്ലല്ലേ?
1: ഇല്ല ഇല്ല, പാചകം ഇവിടെ ഇപ്പൊ ചെയ്യാറില്ല. പാചകം വെച്ച ശേഷം പാചകം അങ്ങനെ ഒന്നും പരിപാടി ഇല്ല. ചായ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതും നിർത്തി. ഇപ്പൊ പിന്നെ ഈ മുറുക്കാൻകളിയും പിന്നെ പഴക്കച്ചവടമായിട്ടൊക്കെ അങ്ങനെ
0: പോകുന്നു. ഓക്കെ, അപ്പോ ഇന്ന് പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും കേൾക്കുന്നല്ലേ, കേൾക്കട്ടെ.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിക്കണം, അപ്പൊ ഓടി അടുക്കളയിൽ പോയി നിന്നിട്ട് സംസാരിക്കാം. ശരി ശരി, ഓക്കെ.
1: ശരി
0: ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് പലരും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താറുണ്ട്. അപ്പോൾ കുടുംബം എപ്പോഴും നമ്മളെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണ്. നമസ്കാരം, തച്ചോട്ടാവിൽ നിന്നും ബാലകൃഷ്ണനാണ്. കവാടം എന്ന സിനിമയിൽ ഒ എൻ വി സാർ എഴുതി യേശുദാസ് പാടിയ മന്ദാരങ്ങൾ പൂക്കുട ചൂടി മലർ ദീപങ്ങൾ നീളം നിരന്നു എന്ന പാട്ട് കേൾപ്പിച്ചു തരണം. എല്ലാ കരുണാസായി ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് റേഡിയോ ദിനത്തിൽ കരുണാസായിൽ വന്ന എല്ലാവർക്കും കൂടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അറിവിൻ്റെ കലവറയാണ് ഈ എഫ് എം റേഡിയോ. നേർവഴി നടക്കാനുള്ള സന്ദേശങ്ങൾ പറഞ്ഞു തരുന്ന എഫ് എമ്മിനും പരിപാടി അവതരിപ്പിക്കുന്നവർക്കും കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം എന്നാണ് ബാലകൃഷ്ണൻ മെസ്സേജായി അയച്ചിരിക്കുന്നത്. അതേ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് പോക്കുവെൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏതാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ആഫ്രിക്ക എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പം ഇന്ന് ഉത്തരം എഴുതി അറിയിച്ചിട്ടുള്ളത് തീർത്ഥയാണ്, കല്ലേത്ത് നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. അപ്പം എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവെൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമ്മൾ കേൾപ്പിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രത്യേകതകളും കുടുംബത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ആവശ്യകതകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയുള്ളവർ ആയിരിക്കണമെന്നില്ല. പല സ്വഭാവമുള്ളവർ, പല ചിന്താഗതിക്കാർ, എന്നാൽ ഈ വ്യത്യസ്ത നിറങ്ങളെല്ലാം ഒത്തുചേരുമ്പോഴാണ് കുടുംബം ഒരു മഴവില്ല് പോലെ ആയിത്തീരുന്നത്. അപ്പോൾ എന്തായാലും വെളിച്ചം കെട്ടുപോകുന്ന സന്ധ്യകളിൽ നമുക്ക് വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അരികിലുള്ളവരുടെ വില അവർ കൂടെയുള്ളപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുക. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അരികിലുള്ളവരോട് മനസ്സ് തുറന്ന ഒരു വാക്ക് സംസാരിക്കുക. സ്നേഹത്തിൻ്റെ ഈ പോക്കുവെയിൽ നാളങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി. തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനിടയിൽ സംസാരിച്ചു പോകാനായിട്ട് സാധിച്ചു. ഒരുപാട് പേർ നമ്മളെ വിളിച്ചു, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ അയച്ചു. വളരെ സന്തോഷം. വരും ദിവസങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടോടുകൂടി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് സംഗീതത്തിന്റെ നിത്യഹരിത മഞ്ജരി കല്യാണി മേനോനെ കുറിച്ച് കേൾക്കാം. സംഗീതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളിൽ ഭക്തിയുടെയും ഭാവഗീതങ്ങളുടെയും അമൃതവർഷം ചൊരിഞ്ഞ ഒരു അതുല്യ പ്രതിഭ കല്യാണി മേനോൻ. ശബ്ദമാധുരി കേൾക്കുമ്പോൾ മനസ്സിൽ ശാന്തമായ പുഴയൊഴുകുന്ന ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന നാദധാര. സംഗീതത്തിന്റെ നൈർമല്യം മുഴുവൻ കല്യാണി മേനോന്റെ സ്വരത്തിലുണ്ടായിരുന്നു. കർണാടക സംഗീതത്തിന്റെ അടിത്തറയിൽ ഉറച്ചുനിന്ന് ചലച്ചിത്ര ഗാനശാഖയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ ആ ഗായിക അനേകം തലമുറകൾക്ക് സംഗീതത്തിന്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കിക്കൊടുത്തു. അവരുടെ ഓരോ പാട്ടും ഒരു കലാസൃഷ്ടി പോലെ ശ്രോതാക്കളെ ആകർഷിച്ചു.

ശാസ്ത്രീയ സംഗീതത്തിന്റെ പവിത്രമായ ലോകത്തുനിന്നാണ് കല്യാണി മേനോൻ എന്ന ഗായികയുടെ സംഗീത ജീവിതം തുടങ്ങുന്നത്. കച്ചേരി വേദികളിൽ നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് എത്തുമ്പോഴും അവരുടെ സ്വരത്തിലെ ക്ലാസിക്കൽ ഭാവത്തിന് ഒട്ടും മങ്ങലുണ്ടായിട്ടില്ല. കർണാടക സംഗീതത്തിലെ രാഗങ്ങളെയും താളങ്ങളെയും ചലച്ചിത്ര ഗാനങ്ങളിൽ ലയിപ്പിക്കാനുള്ള കല്യാണി മേനോന്റെ കഴിവ് അസാധാരണമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആലപിച്ച പല സിനിമാ ഗാനങ്ങൾക്കും ഒരു പ്രത്യേക ഗരിമയും ഭക്തിഭാവവും കൈവന്നത്. അവരുടെ ശബ്ദം ഒരു തുള്ളിച്ചാട്ടം പോലെയാണ്. ആദ്യമത് നിശബ്ദമായി തുടങ്ങുന്നു, പിന്നെ സാവധാനം അത് ശക്തിയാർജിച്ച് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ അലകളുണ്ടാക്കുന്നു. സംഗീതയാത്രയിൽ അവർ സ്വീകരിച്ച ഓരോ രാഗവും സ്വരത്തിന്റെ മാസ്മരിക ശക്തിയെ ലോകത്തിന് കാട്ടിക്കൊടുത്തു.

കൊശിയോടെ ചമയിച്ച മണിയറ കയറാൻ കൊശിയോടെ ചമയിച്ച മണിയറ കയറാൻ കുസുമ്പെന്ത് കുറുമ്പെന്ത് നീ

തമിഴകത്തെയും മലയാളക്കരയെയും ഒരുപോലെ ആകർഷിച്ച ഒരു ഗായികയായിരുന്നു കല്യാണി മേനോൻ. തമിഴ് സിനിമയിലെ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അവരുടെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്ക് ഹൃദയസ്പർശിയാണ്. കഥൈക്കേൾ കഥൈക്കേൾ എന്ന ഗാനം കേൾക്കുമ്പോൾ എത്ര മനോഹരമായാണ് ആ സ്വരം നമ്മളോട് സംസാരിക്കുന്നത്. മലയാളത്തിൽ അവർ പാടിയ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ആയിരങ്ങളുടെ പ്രഭാതങ്ങളെ മനോഹരമാക്കി. ഭാഷയുടെ അതിരുകൾ അവരുടെ സംഗീതത്തിന് ഒരു തടസ്സമായില്ല. സംഗീതം ഒരു വികാരമാണ്, അതിന് ഭാഷയുടെ ആവശ്യമില്ല.

ഭക്തിഗാനങ്ങളുടെ ലോകത്ത് കല്യാണി മേനോൻ ഒരു അവിസ്മരണീയ സാന്നിധ്യമായിരുന്നു. ശബ്ദത്തിൽ ഭക്തിയുടെയും അർപ്പണത്തിന്റെയും ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു എന്നതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ആകർഷണം. ക്ഷേത്ര നടകളിലെ ശാന്തമായ പ്രാർത്ഥന പോലെ അവരുടെ ഭക്തിഗാനങ്ങൾ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഭക്തിഗാനങ്ങൾക്ക് അവർ നൽകിയ ഭാവം കേൾവിക്കാരെ അദൃശ്യമായ ആത്മാനുഭാവങ്ങളുമായി അടുപ്പിക്കുന്ന ഒരു അനുഭൂതി പ്രദാനം ചെയ്തു. ശാസ്ത്രീയ സംഗീതത്തിന്റെ കണിശതയും ഭക്തിയുടെ ലാളിത്യവും അവർ മനോഹരമായി സമന്വയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആസ്വാദകർക്ക് അവരുടെ ഭക്തിഗാനങ്ങൾ കേൾക്കാതെ ഒരു ദിവസം തുടങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആ ശബ്ദം ഒരു അനുഗ്രഹം പോലെ ശ്രോതാക്കളുടെ ഹൃദയാന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു.

കല്യാണി മേനോന്റെ ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. അവരുടെ ശബ്ദം എത്രയോ നടിമാർക്ക് വേണ്ടി വെള്ളിത്തിരയിൽ പ്രണയം പാടി, ഗാനങ്ങളുടെ ഭാവത്തിനനുസരിച്ച് സ്വന്തം ശബ്ദത്തെ പാകപ്പെടുത്താനുള്ള അവരുടെ കഴിവ് അതായിരുന്നു അനുഗ്രഹീതമായിരുന്നത്. തമിഴിലെയും മലയാളത്തിലെയും സംഗീതജ്ഞർ അവരുടെ കഴിവുകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംഗീത ലോകത്തെ തലമുറയിലുണ്ടായ മാറ്റങ്ങൾക്കിടയിലും അവരുടെ സ്വരത്തിന് ഒട്ടും തനിമ നഷ്ടപ്പെട്ടില്ല. പഴയ ഗാനങ്ങളുടെ മാധുര്യം നിലനിർത്തിക്കൊണ്ടുതന്നെ പുതിയ ഗാനങ്ങളിലും അവർ സ്വന്തം കയ്യൊപ്പ് ചാർത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേയൊരു താരം.
1: സംഗീത ലോകത്ത് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കല്യാണി മേനോൻ സഹപ്രവർത്തകരോടും ജൂനിയർ ആർട്ടിസ്റ്റുകളോടും കാട്ടിയ സ്നേഹവും വാത്സല്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. പുതിയ ഗായകർക്ക് അവർ വഴികാട്ടിയായി. സംഗീതത്തെ ഒരു മത്സരമായി കാണാതെ അതൊരു കൂട്ടായ്മയായി കാണാൻ എക്കാലവും അവർ ആഗ്രഹിച്ചു. ഒരു കലാകാരി എന്നതിലുപരി സ്നേഹഹൃദയമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അവർ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി. സംഗീതത്തോടുള്ള അവരുടെ ആത്മാർത്ഥമായ സമീപനം അവരെ കൂടുതൽ പ്രിയങ്കരിയാക്കി, ഗായികയാക്കി.

ഒരു ഗായിക എന്ന നിലയിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അവർക്ക് ലഭിച്ചു. ഓരോ പുരസ്കാരവും അവരുടെ സംഗീത ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. പൊതുസമൂഹത്തിൽ അവർക്ക് ലഭിച്ച ആദരം അവരുടെ പ്രതിഭയുടെ സാക്ഷ്യപത്രമാണ്. അവരുടെ സ്വരം ആസ്വദിച്ച ഓരോ ശ്രോതാവും അവർക്ക് ലഭിച്ച അവാർഡുകളായിരുന്നു. അത്രമേൽ ശ്രോതാക്കൾ ഹൃദയതടങ്ങളിൽ വെച്ച് അവരെ ആരാധിച്ചു. ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കല്യാണി മേനോൻ കാണിച്ച സൂക്ഷ്മതയും ഓരോ ഈണത്തോടും അവർ കാട്ടിയ നീതിയും ഓരോ ഗായകർക്കും ഒരു പാഠമാണ്. സംഗീതത്തിന്റെ ഒരു കലാശാലയായിരുന്നു കല്യാണി മേനോൻ.

കല്യാണി മേനോന്റെ സംഗീതയാത്ര എത്രയോ വേദികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങൾക്കപ്പുറം നിരവധി ആൽബങ്ങളിലും ഭക്തിഗാന കാസറ്റുകളിലും അവർ പാടി. അവരുടെ സംഗീതം ഹൃദയപൂർവ്വം തന്നെ പറയട്ടെ, കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു, അകൈതവമായ ഒരു അനുഭൂതിയായിരുന്നു, അജ്ഞേയമായ ഒരു ആസ്വാദ്യതയായിരുന്നു അത്. കർണാടക സംഗീതത്തിന്റെ ഗാംഭീര്യവും ലളിത സംഗീതത്തിന്റെ ലാളിത്യവും ഒരുപോലെ ഉൾക്കൊണ്ട ആ ശബ്ദം സംഗീത ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയേയില്ല. കല്യാണി മേനോന്റെ ഗാനങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ മാത്രമായിരുന്നില്ല, മറിച്ച് അത് മനുഷ്യന്റെ പൊതുവായ വികാരങ്ങളെ ആകമാനം സ്പർശിക്കുകയായിരുന്നു.

കാലം പലതിനെയും വിസ്മരിപ്പിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു, തിരികെ വരാനാകാത്ത വിധം എന്തൊക്കെ മണ്ണടിഞ്ഞിരിക്കുന്നു. എന്നാൽ ചിലത് വിസ്മരിക്കാൻ ശ്രമിച്ചാലും കാലം അതിനനുവദിക്കില്ല. കാലാതിവർത്തിയായി അത് തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. കല്യാണി മേനോന്റെ പാട്ടുകൾക്ക് മരണമില്ല. അവർ ആലപിച്ച പല ഗാനങ്ങളും ഇന്നും പുതിയ തലമുറയുടെ പ്ലേലിസ്റ്റുകളിൽ ഇടം നേടുന്നു എന്നതാണ് അതിന്റെ അമരത്വം എന്നത്. കാരണം കല്യാണി മേനോന്റെ ശബ്ദത്തിന് കാലഹരണപ്പെടാത്ത ഒരു സൗന്ദര്യമുണ്ട്. ഒരു പുഴ ഒഴുകുന്നതുപോലെ ശാന്തമായി, എന്നാൽ ശക്തമായി അത് ഒരു സംസ്കൃതി പോലെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഗീതത്തോടവർ കാട്ടിയ അർപ്പണ മനോഭാവം, അത് പകർന്ന സംഗീതത്തിന്റെ മാധുര്യം, അതെന്തുകൊണ്ടോ എന്റെ മനസ്സിലെ വിഷാദങ്ങളെ അകറ്റി സന്തോഷം നിറയ്ക്കുന്നു.

കല്യാണി മേനോൻ. ഈ ദിവസം ആ മഹാനക്ഷത്രത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് തന്നെ എത്രമേൽ സൗഭാഗ്യകരമായിരിക്കുന്നു, സാർത്ഥകമായിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതത്തെയും ചലച്ചിത്ര ഗാനങ്ങളെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു ഗായികയുടെ ജീവിതം, ആ ജീവിതം ധന്യമാക്കിയ മണ്ണടരുകൾ, അവയിൽ ആർദ്രമായി അലിഞ്ഞു ചേർന്ന് ഇന്നും കന്മത നിസ്തരമായിരിക്കുന്ന അനാദിയായ പ്രവാഹം, അതിൽ ഞാനും ഈ പ്രപഞ്ചവും നിങ്ങളും ഈ ഭൂമിയും ഒന്നായി ഒന്നായി നിറഞ്ഞലിഞ്ഞു ചേരുമ്പോൾ ഹൃദയമേ പാടൂ, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ഏതോ ഒരു പുസ്തകം പെട്ടെന്ന് മറിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ് പണ്ടെങ്ങോ ഒരു പത്രത്തിൽ വന്ന ഒരു ബോക്സ് പരസ്യം. തീവണ്ടിയിൽ വെച്ചൊരു സഞ്ചി നഷ്ടപ്പെട്ടുപോയി. അതെടുത്ത ആൾ അതിലുണ്ടായിരുന്ന പേഴ്സ് എടുത്തുകൊള്ളുക. എന്നാൽ അതിൽ രണ്ട് കഥകളുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും തിരികെ തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ പരസ്യം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പക്കൽ നിന്നാണ് സഞ്ചി മോഷണം പോയിരിക്കുന്നത്. ആഴ്ചപ്പതിപ്പ് വരേണ്ടതായ ഒരു കഥയും മറ്റൊരു നോവലിന്റെ അവസാന ഭാഗവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരസ്യം കണ്ടോ ഇല്ലയോ, കള്ളൻ ഒന്നും തിരികെ കൊണ്ടു കൊടുത്തില്ല. കഥ സക്കറിയയുടേതായിരുന്നു. അത് പിന്നെയും എഴുതാൻ സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. നോവൽ ഏതായിരുന്നു എന്നറിയുമോ? അതാണ് രസം. സാക്ഷാൽ ദൈവത്തിന്റെ വികൃതികൾ. അതിന്റെ കരട് എം മുകുന്ദന്റെ പക്കലുണ്ടായിരുന്നത് കൊണ്ട് കൊള്ളാം. തീവണ്ടിയിൽ നിന്നും ബസ്സിൽ നിന്നുമൊക്കെ എന്തെങ്കിലും മോഷ്ടിക്കുന്നവരോട് ഒരഭ്യർത്ഥന. എത്ര പണം മുടക്കിയാലും വാങ്ങാൻ കിട്ടാത്ത പലതും അങ്ങനെ പലരുടെയും ബാഗുകളിലുണ്ടാവും. മറന്നുപോകരുത്, പണമെടുത്ത് ബാഗ് വലിച്ചെറിയുന്ന ആൾക്കാർ കള്ളന്മാർ. ഒട്ടും മറക്കരുത്.

1924 റെഡീമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മറിഞ്ഞു. കുമാരനാശാൻ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ പെട്ടിയിൽ രണ്ട് കൃതികളുണ്ടായിരുന്നു. ഒന്ന്, അവതാരിക എഴുതാൻ ആശാനെ ഏൽപ്പിച്ചിരുന്ന കെ കൃഷ്ണന്റെ ജീവചരിത്രം. മറ്റൊന്ന് കരുണ. അപകടത്തിൽ ജീവചരിത്രം നഷ്ടപ്പെട്ടു, കരുണ നഷ്ടപ്പെട്ടില്ല. കരുണ ആശാൻ എഴുതിയിരുന്നത് പെൻസിൽ കൊണ്ടായിരുന്നു എന്നത് കൈരളിയുടെ ഭാഗ്യം. അല്ലാതെന്തു പറയാൻ അല്ലേ. വേമ്പനാട്ട് കായൽ ആശാനെ വാരിപ്പുണർന്നു, പക്ഷേ കരുണയോട് കാരുണ്യം കാണിച്ചു.

പുസ്തകങ്ങൾ കടം കൊടുക്കരുത്, അത് തിരികെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞത് ഞാനല്ല കേട്ടോ, അനറ്റോലെ ഫ്രാൻസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതൊരു ഭയങ്കര സത്യമാണ്. വായിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ട് പോകുന്നത്, പക്ഷെ തരില്ല. ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരാൾ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കൊടുക്കരുത് എന്നാണ്. പുസ്തകമെടുക്കാൻ എത്ര ലൈബ്രറികളുണ്ട്? അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി വായിക്കട്ടെ. സ്വർണ്ണം

അപ്പം കാലത്ത്. നീ ഇവിടുന്ന് പോവാൻ നോക്ക് മെനക്കെടുത്താതെ. പരാതി കൊടുത്ത ആളും പുസ്തകം എടുത്ത ആളും ഞാനും ചിരിക്കാതെ എന്ത് ചെയ്യാൻ? മഞ്ഞൊക്കെ വെളുപ്പം കാലത്ത് തർക്കിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?

പുസ്തകം പോലെ പണ്ടുകാലത്ത് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊരു സാധനമായിരുന്നു കാസറ്റ്. നമ്മൾ നല്ല വസന്തഗീതങ്ങൾ കേട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും സുഹൃത്തിൻ്റെ വരവ്. അവനും കേൾക്കും, പാട്ടെല്ലാം ഇഷ്ടപ്പെടും. പോകാനിറങ്ങുമ്പോൾ കാസറ്റ് കടം വേണം. കൊടുക്കില്ല എന്ന് എങ്ങനെ പറയും? ചൊവ്വാഴ്ച കൊണ്ടുവരാം എന്ന് ആശൻ ഉറപ്പിച്ചു പറയും. മനസ്സില്ലാ മനസ്സോടെ നമ്മളത് ടേപ്പ് റെക്കോർഡറിൽ നിന്ന് എടുത്തു കൊടുക്കും. വസന്തഗീതങ്ങൾ ദേ പോകുന്നു, ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല. ചൊവ്വകൾ പലതും കടന്നുപോകും. നിങ്ങൾ പലവട്ടം ചോദിക്കും, ടേപ്പിനകത്തായിപ്പോയി, മറന്നുപോയി, ഇന്നലെയും കൂടെ എടുത്തു വെച്ചതാണ്, ശോ, എന്നിട്ട് ഇറങ്ങിയപ്പോൾ മറന്നുപോയി എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ കേട്ട് കേട്ട് മടുക്കും. എന്റെ വിലപ്പെട്ട എത്ര കാസറ്റുകൾ സുഹൃത്തുക്കളായ ദുഷ്ടന്മാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നറിയുമോ? ഇപ്പോഴും അവർ സുഹൃത്തുക്കളാണ്. ആണ്ടിലൊരിക്കൽ ആ കാസറ്റിനെ കുറിച്ച് ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ തിരിച്ചു ചോദിക്കും, നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. എന്തു പറയാൻ അല്ലേ? എനിക്കറിയാം ഇതെന്റെ മാത്രം കഥയല്ലെന്ന്, കേൾക്കുന്ന നിങ്ങളുടെയും കൂടെ കഥയാണെന്ന്. അതുമാത്രമാണ് ഏക ആശ്വാസവും.

നഷ്ടപ്പെട്ട പലതും ഓർമ്മയിൽ വരികയാണ്. കെ പി എസ് സിയുടെ രണ്ടാം ഘട്ട നാടക ഗാനങ്ങൾ, പമ്പയുടെ തീരത്ത് പഞ്ചമി നിലാവത്ത് പണ്ടൊരു കന്യക തപസ്സിരുന്നു എന്നാരംഭിക്കുന്ന വയലാറിന്റെ പാട്ടുൾപ്പെടെയുള്ള കാസറ്റാണ്. അതുപോയി. പണ്ടത്തെ ജനയുഗ മാസികയിൽ എൻ്റെ ഒരു കവിത അച്ചടിച്ചു വന്നു. നല്ല കവിതയായിരുന്നു എന്നാണ് ഓർമ്മ. നീ എന്തിനീ സൂര്യചരമത്തിൽ ഇപ്പോൾ നടുങ്ങുന്നു എന്ന വരിയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചാലേ സമാധാനമാവൂ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി ഒരു സുഹൃത്ത്. വർഷം 25 കഴിഞ്ഞു, തിരിച്ചു വന്നിട്ടില്ല, വരികയുമില്ല. ആ മാസികയും പോയി, ആ കവിതയും പോയി, സുഹൃത്ത് കൂടെയുണ്ട്. ഗബ്രിയേൽ ഗർസിയ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ പഴയ പ്രതി പോയി, തിരികെ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന എന്റെ കയ്യിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്റെ സുഹൃത്ത് അജി, അവൻ എഴുതിയ തേന്മാവ് പൂക്കുംകാലം എന്ന നോവലിന്റെ കയ്യെഴുത്ത് പ്രതി വായിച്ചു നോക്കി അവതാരിക എഴുതി തരാൻ വേണ്ടി തന്നതാണ്. അലമാരയുടെ മുകളിൽ എവിടെയോ വെച്ചു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു. 2 ആഴ്ച അതവിടെ ഇരുന്നു എന്നതും ശരിയാണ്. പക്ഷേ അമ്മ അതെടുത്ത് ആക്രിക്കടയിൽ കൊടുക്കും എന്ന് ആര് കരുതുന്നു? എന്നാ കേട്ടോളൂ, അങ്ങനെ സംഭവിച്ചു. അജിയുടെ തേന്മാവ് പൂക്കും കാലത്തെ 2 കടലാസ് ഏത്തക്കായ പൊതിഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ തിരികെ എത്തി. അങ്ങനെ പല വീടുകളിൽ അജിയുടെ തേന്മാവ് പൂത്തു. പിന്നൊരിക്കലും അവൻ ആ നോവൽ ഒന്നുകൂടെ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. 2 വരി കവിത പോലും എഴുതിയില്ല. അത് മലയാളിയുടെ ഭാഗ്യമെന്നാണ് അവന്റെ മറ്റു സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷെ എനിക്ക് മനോവേദനയുണ്ട്. എന്നാൽ ഇപ്പോഴും അവൻ എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് കേട്ടോ.

കുട്ടിക്കാലത്തും കൗമാരകാലത്തും അങ്ങനെ പ്രിയപ്പെട്ടതായി നമ്മൾ സൂക്ഷിച്ചിരുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മഞ്ചാടിമണികൾ, കുന്നിക്കുരുമുത്തുകൾ, പത്താം ക്ലാസ്സിലെ ജോമെട്രി ബുക്കുകൾ, അതൊക്കെ പലതും അമ്മ ആക്രിക്ക് കൊടുത്തു. പത്തിലെ പുസ്തകങ്ങൾ രമേശിന് കൊടുത്തു. പക്ഷെ രമേശനത് ഗുണപ്പെട്ടില്ല. 9-ലെ റിസൾട്ട് വന്നപ്പോൾ രമേശൻ തോറ്റു. ആ പുസ്തകങ്ങൾ അവൻ്റെ കയ്യിൽ നിന്നും പോയി. അന്ന് കൂട്ടുകാർ തന്ന ചില കാർഡുകൾ, പേനകൾ, സമ്മാനങ്ങൾ, നിധി പോലെ സൂക്ഷിച്ചു വച്ചിരുന്നവ, പക്ഷെ അതൊക്കെ എപ്പോഴും നഷ്ടപ്പെട്ടു. എത്ര അന്വേഷിച്ചിട്ടും വീണ്ടും കിട്ടാതെ പോകുന്നവ. ഇപ്പോഴോർക്കുമ്പോഴും ഒരു വിഷമം തോന്നും. അന്ന് സത്യത്തിൽ അതൊന്നും വെക്കാൻ ഒരിടമുണ്ടായിരുന്നില്ല. മേശയില്ല, അലമാരയില്ല. എവിടേക്കയോ കൊണ്ടുവയ്ക്കും, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് മേശയുണ്ട്, അലമാരയുണ്ട്. വയ്ക്കാൻ അന്നത്തെ ആ പഴയ നിധികളില്ല എന്നു മാത്രം.

ഏറ്റവും വലിയ സന്തോഷം സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. കൂടുതൽ സുഹൃത്തുക്കൾ വന്നു ചേർന്നു എന്നതാണ്. കല്ലാറിൽ നിന്ന് ശിവൻകുട്ടിയും പേരറിഞ്ഞുകൂടാത്ത ഊരിൽ നിന്ന് ലളിതയും അശ്വതിയുമൊക്കെ സൗഹൃദത്തിൻ്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങളായി പൂക്കുന്നു. സൗഹൃദം ഇലകൊഴിയാത്ത മരമാണ്, നാൾതോറും സമർത്ഥമാകുന്ന മരം. നിലാവിൻ്റെ ചന്ദനച്ചാർത്തിൽ ശീതളിമയേറ്റ് അത് കൂടുതൽ ഹരിതാഭമാകുന്നു. സുഹൃത്തെ, ഞാൻ സുധീന്ദ്രബാബു. സമയം കിട്ടുമ്പോൾ വായിക്കുവാൻ രണ്ടുവരി കുറിച്ചിടുന്നു. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മരം കൊത്തിതൻ പൊത്തിലൊളിച്ചു വയ്ക്കട്ടെ, നിൻ മുടിപ്പൂവിൻ ഇതളിൽ കൊരുത്തു വയ്ക്കട്ടെ. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മണ്ണിൻ്റെ നനവിൽ കുഴിച്ചു വയ്ക്കട്ടെ, വെണ്ണിൻ്റെ മടിയിൽ ഉണക്കി വയ്ക്കട്ടെ. സുഹൃത്തിൻ്റെ കവിതകൾ, അത് എൻ്റെ ആത്മാംശം കൂടിയാകുന്നു.

പുസ്തകം നഷ്ടപ്പെട്ടാലും കാസറ്റ് തിരികെ കിട്ടാതെയായാലും ഒക്കെ നമ്മൾ സഹിച്ചെന്ന് വരും. എന്നാൽ ആത്മസുഹൃത്ത് കൈവിട്ടുപോയാൽ അത് സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും ഒന്ന് ഓർത്തു നോക്കൂ, 5-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിൽ ഒരിക്കലും പിരിയില്ലെന്ന് അന്ന് നനച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? എവിടെ വെച്ചാണ് അവരെയൊക്കെ നഷ്ടപ്പെട്ടത്? ക്ലാസ് മാറിയപ്പോഴും അതോ സ്കൂള് മാറിയപ്പോഴും? അങ്ങനെയൊക്കെ പറയാം, സത്യം. പക്ഷെ അതൊന്നുമല്ല, പുതിയ കൂട്ടുകാർ വന്നു, അവർക്കും പുതിയ കൂട്ടുകാരെ കിട്ടി. നമ്മളറിയാതെയാണ് നമ്മൾ പല വഴികൾ പിരിഞ്ഞു പോയത്, മറന്നുപോയത്.

ഏറ്റവും ചെറിയ പ്രായത്തിൽ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട എന്തൊക്കെ ഇപ്പോഴും കൈവശമുണ്ട്. വെറുതെ ഒരു രസത്തിന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. എന്റെ കയ്യിലിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളത് ഒരു പേനയാണ്, ഒരു വലിയ കടും ചുവപ്പുള്ള ഒരു ഫൗണ്ടൻ പെൻ, പിന്നെ ഒരു പുസ്തകം, ചങ്ങമ്പുഴയുടെ രമണൻ. അതെനിക്ക് തന്നത് ഇന്ദിരാദേവി ടീച്ചറാണ്. അന്ന് ഞാൻ എഴുതിയ കവിത വായിച്ചിട്ട് സമ്മാനമായി തന്നതാണ്. വരുന്നിതാ ഒരു കൊച്ചുപുഴ എന്നതായിരുന്നു കവിത എന്നെനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനെനിക്കും വാങ്ങിത്തന്നു പുത്തനുടുപ്പം സമ്മാനം, സമ്മാനം ഞാൻ അണിഞ്ഞുകൊണ്ടേ പള്ളിക്കൂട പടിവാതിൽ എന്നായിരുന്നു കവിത തുടങ്ങിയത്. ഞാനെന്ന് ആറാം ക്ലാസ്സിലോ മറ്റോ ആണ്. വരി മറന്നിട്ടില്ല, അതൊരു സന്തോഷം. കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞിട്ടാണ് ഞാനത് ഇന്ദിരാദേവി ടീച്ചറിനെ കാണിച്ചത്. ഒരു കൊച്ചുകുട്ടിയുടെ വികൃതിയായി, പക്ഷെ അവരതിനെ കണ്ടില്ല. ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിലും അവരത് വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. അന്ന് കിട്ടിയ കൈയടിയുടെ സുഖം, രസം, അഭിമാനം, അതിൻ്റെ ആ ഒരു ഇത് പിന്നെ ഒരു കൈയടിയിൽ നിന്നും കിട്ടിയിട്ടില്ല തന്നെ. ടീച്ചറാണ് മാലിയുടെ കൃതികൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പത്താം ക്ലാസ് വരെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അതിനിടയിൽ ഞാൻ ആരെയെല്ലാം വായിച്ചു, കവിതകൾ, കഥകൾ, അങ്ങനെയൊരു ലോകം, അങ്ങനെയൊരു ലോകം. അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടുപോയി. ശേഷിക്കുന്നത് രമണനും ആ ഫൗണ്ടൻ പേനയുമാണ്. നിധി പോലെ അതിപ്പോഴും എൻ്റെ പക്കലുണ്ട്. ടീച്ചർ ഓർമ്മയായി, പക്ഷേ ഫൗണ്ടൻ പേനയും നിധി പോലെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ശരിക്കും മെറ്റീരിയലായിട്ട് തന്നെ, അനുഭവങ്ങളായിട്ട് തന്നെ. അതൊക്കെ എടുത്തു നോക്കുമ്പോൾ, ഓർത്തു നോക്കുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം.